रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും അങ്ങനൊരു ആഗ്രഹത്തോടുകൂടി ായിരിക്കണം ഓരോ ദിവസവും ഉണർന്നെഴുന്നേറ്റ് വരേണ്ടത്. നല്ല ദിവസമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റണം, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും മനസ്സിൽ, അതെല്ലാം സാധിക്കണം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഓരോ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കാനായിട്ട്. വേണ്ടാത്ത ചിന്തകൾ കുറേ നമ്മുടെ മനസ്സിലുണ്ടാകും, കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിക്സ്ചറാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും, അതേസമയം നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇതിൽ ഏത് കാര്യമാണ് നമ്മൾക്ക് വേണ്ടത്, ആ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് രാവിലെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്. ആ ഒരു കാര്യമായിരിക്കും പിന്നീട് ഈ ഒരു ഡേ മൊത്തം നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും നെക്സ്റ്റ് ഡേ നമുക്ക് നാളെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ തീരുമാനിക്കൂ എന്ത് വേണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഓക്കെ, ഇത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ വരാറുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ജോലി കിട്ടി അതിൻ്റെ സ്ട്രെസ് എല്ലാം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് വിചാരിക്കുക ഷോ ആ പഠിക്കുന്ന കാലഘട്ടം തന്നെയായിരുന്നു നല്ലത്. അപ്പോൾ ഈ ഉപദേശികളാവും കേട്ടോ പഠിക്കുന്ന പിള്ളേരോടൊക്കെ പറയും, എടാ ഇതൊക്കെ എൻജോയ് ചെയ്തോളൂ, ഇതേ ഇനിയിപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല, എല്ലാം ഭയങ്കര സ്ട്രെസ്സായിരിക്കും, അല്ലെങ്കിൽ ടാർഗറ്റ് ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും, ഇത്തരത്തിലുള്ള എൻജോയ്മെൻ്റ് ഒന്നും നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് പഠിക്കുന്ന കുട്ടികളോടായിരിക്കും പിന്നീട് ഉപദേശ രൂപേണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചാൽ മാത്രം മതി, മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു പോയിന്റാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, ആ ഒരു പ്രഷർ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാലാണ് നമുക്ക് ജോലി കിട്ടണം. ജോലി കിട്ടാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതിനുള്ള ഒത്തിരി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ജോലിക്ക് കയറിയാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ സുപ്പീരിയർ ഓഫീസർ എന്ന് പറയുന്നത് മൊശകോട സ്വഭാവമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഭാഗ്യം ഉള്ള ഒരു ജോലിയാണോ നമ്മൾ എല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

മനസ്സിൽ ആഗ്രഹിച്ചു പോലുള്ള ഒരു ജോലിയാണ് നമുക്ക് ഈ ഒരു ലൈഫിൽ കിട്ടിയിട്ടുള്ളത്. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവരും ആഗ്രഹിച്ചു പോലുള്ള ജോലിയൊന്നും എല്ലാവർക്കും കിട്ടണം എന്നൊന്നുമില്ല. ചിലർക്ക് ഭയങ്കര ഭാഗ്യമായിരിക്കും കേട്ടോ, പഠിക്കുന്നു, പഠിച്ചിറങ്ങുന്നു, നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേ നല്ല പാക്കേജിൽ നല്ല പ്രൊഫൈൽ ഒരു ജോലിക്ക് കയറാനായിട്ട് പറ്റുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളുടെ ഉള്ളിൻ്റെ ഉള്ളിലും വാ ഒന്ന് തോന്നുക മാത്രമല്ല, ഷോ ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇടുന്ന ഒരു എഫേർട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറും രണ്ടും കോമൺ ആയിട്ട് വരുമ്പോൾ, രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്. ചില ആൾക്കാരെ കാണാറില്ലേ, എന്തോ ഒരു എഫേർട്ട് ഇടുന്നുണ്ടാകും, പക്ഷേ അവർക്ക് വിചാരിച്ച പോലുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടാവോ? അല്ലെങ്കിൽ എന്താന്ന് ചിന്തിച്ചോ? ഭാഗ്യം മാത്രമാണോ അവിടെയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്? അല്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

ആഗ്രഹിച്ചു പോലുള്ള ഒരു ജോലിയാണോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. എല്ലാവർക്കും ആഗ്രഹിച്ചു പോലുള്ള ജോലി കിട്ടണം എന്നൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചിലർക്ക് ആ സ്വപ്നങ്ങളൊക്കെ അതുപോലെ നടന്നിട്ടുണ്ട്, ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്തോ കണ്ടു, എന്തോ സംഭവിച്ചു, അങ്ങനെയായിരിക്കും. അപ്പൊ പറയുക എന്താ വെച്ചാ, എനിക്ക് ഒട്ടും ഭാഗ്യമില്ല. കാരണം ഞാൻ എന്തോരം ട്രൈ ചെയ്തു, എന്തോരം എഫേർട്ട് എടുത്തു, എന്നിട്ട് എനിക്ക് അതിനുള്ള റിസൾട്ട് കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ നമ്മുടെ ഒരു 100% നമ്മുടെ എഫേർട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കറക്റ്റ് പ്ലേസിലല്ല, നമ്മളത് എവിടെയോ ആണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് ഒരു കല്ലെറിയണം. നമ്മൾ എവിടെയെങ്കിലും പോയി നിന്നിട്ട് പുറകോട്ട് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുളത്തിലേക്ക് വീഴുമോ? ഇല്ല. നമ്മൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് കറക്റ്റ് എയിം ചെയ്ത് എറിയുമ്പോഴാണ് ആ കുളത്തിലേക്ക് വീഴുന്നത്. അതുപോലെയാണ് നമ്മുടെ എഫേർട്ടുകളും. നമ്മൾ കറക്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെയാണ് നമ്മുടെ എഫേർട്ട് ഇടേണ്ടത്. അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആണ്, നമ്മുടെ എനർജി വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഭാഗ്യത്തിനെ മാത്രം പഴിക്കാൻ പാടില്ല. ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, റൈറ്റ് പാത്ത് ആണോ എന്ന് നമ്മളത് നോക്കുക. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒക്ടോബർ 6th ആയിട്ടുണ്ട്, ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയും നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് നമ്മളുടെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഈ പ്രഷറൊക്കെ അങ്ങോട്ട് കുറച്ച് കൂടുതലാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ചിലപ്പോൾ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാകും. ഞാനിങ്ങനെ കണ്ടൊരു സംഭവമാണ് കേട്ടോ, പ്രഷർ ഈസ് എ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ കണ്ടു. അപ്പം ആലോചിച്ച് ശരിക്കും അങ്ങനെയാണോ, പ്രഷർ നമുക്കൊരു പ്രിവിലേജ് ഏതെങ്കിലും തരത്തിൽ തരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മൾ പലപ്പോഴും പ്രഷറിനെ ഒരു ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ആ വേർഡിനെ തന്നെ നമുക്കൊരു ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ചില സമയത്തൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും ആളുകൾക്ക് പ്രതീക്ഷയുള്ളപ്പോഴാണ് നമുക്ക് പ്രഷർ സംഭവിക്കുന്നത്. ഒരു വലിയ മാച്ചിന് മുമ്പ് ഒരു അത്ലറ്റിനുണ്ടാകുന്നൊരു പ്രഷർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഒരു പ്ലെയറിനുണ്ടാകുന്നൊരു പ്രഷർ എന്ന് പറയുന്ന നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു പ്രഷർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ആരും വിശ്വസിക്കാത്തടത്ത് ചിലപ്പം വലിയൊരു പ്രഷർ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ വരുന്ന സമയത്ത് അതിനൊരു പ്രശ്നം എന്നതിൽ ഉപരിയായിട്ട് അതിനൊരു അവസരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടോ. എപ്പോഴും അതൊരു ഒരു ബേർഡൻ ആണ് എന്നുള്ളത് ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ എത്ര ദൂരം എത്തി എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാര്യം കൂടിയാണ് ഈ ഒരു പ്രഷർ സമ അല്ലെങ്കിൽ ഭയങ്കര പ്രഷറാണെന്നൊക്കെ നമ്മൾ ചിലപ്പം പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രഷറിനെ നമ്മൾ ഇന്ന് നമ്മൾ പേടിക്കേണ്ട, അതിനൊരു പ്രിവിലേജായിട്ടും ഒരു അവസരമായിട്ടും ഒക്കെ തന്നെ കാണാം എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ പ്രഷർ അടിച്ച് ചില പ്രോജക്റ്റുകളൊക്കെ തീർത്ത് അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുക നന്നായി ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഒരു സന്തോഷം ഒന്നും വേറെ തന്നെയാണല്ലോ. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടിന് കുറച്ചുകൂടി ഭംഗി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പ്രഷർ ഒരു പ്രഷറായിട്ട് കാണാതെ അതിനൊരു നല്ല അവസരമായിട്ട് ഒന്ന് തിരിച്ച് ചിന്തിച്ച് എന്ന് പറയുന്ന പോലെ ഒന്ന് തിരിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ദാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് ഈ ഒരു മോർണിംഗ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും ഏറ്റവും മനോഹരമായിട്ടും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ നല്ലൊരു പാട്ടിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓം ശാന്തി ഓഷാന മൂവിയിലെ മൗനം ചോരും നേരം എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് കേട്ടാണ് ഇന്ന് നമ്മൾ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മളുടെ സ്വന്തം മോർണിംഗ് സവാരിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുവരുന്ന വഴിയില് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ നല്ല നല്ല മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. ഷാജു ശ്രീധറാണ് നേരത്തെ തന്നെ മോർണിംഗ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ബിബി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മീരാൻ ഖാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രഭുജി മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവന്തിക ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അമാൻ ഷജീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അബിജാനിക്സൺ അൻസൽ ഹബീബ് എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. ജിസൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നു. ദിലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ ദിലൻ്റെ മെസ്സേജ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് മിസ്സായി പോയിട്ടില്ല. ദിലനും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ മോർണിംഗ് ഡിയർ സിസ്, ഇന്നലെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വിഷ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ. ഓക്കെ, അങ്ങനെ സംഭവിച്ചു ഇല്ല, ഞാൻ പറഞ്ഞു, കാരണം ഈ പേര് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. കുറച്ച് വെറൈറ്റി പേരായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞതായിട്ടാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ആ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഗിയാൻ അങ്ങനെ ഒരു പേരായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷബീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഷഹാൻ, അൽഹാം, അസ്ര എല്ലാവരും എം ഇ എസിൽ നിന്ന് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിസ ചായ കുടിച്ചോ? ഇല്ലാട്ടോ, സമയമായിട്ടില്ല. മരുഭൂമിയിൽ നിന്നും ഞങ്ങളെല്ലാവരും റേഡിയോ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ്. താങ്ക് യു. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ മനോഹരമാണ്. താങ്ക് യു സോ മച്ച്. സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട്, ബാബു കണ്ണൂർ, സത്താർ കൊല്ലം, ബിജു കോഴിക്കോട്, സജി ആലപ്പുഴ, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ പേരും വായിക്കണം, സ്ഥലം പേരും വായിക്കണം, അല്ലെങ്കിൽ ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെ പേരും വായിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ പേരും എല്ലാവരുടെ സ്ഥലവും ഒക്കെ ഞാൻ വായിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നിഷാദ് നിസു, ഒരു പരാതിയും ഇല്ലാത്ത ഇലയാകുക, തണലാകുക, കൊഴിഞ്ഞു പോകുക, കൊള്ളാലോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് നിഷാദ് നിസു മെസ്സേജ് ചെയ്യുന്നത്. ഹായ് ഗുഡ് മോർണിംഗ് നിസാം, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ സ്വന്തം എന്ന് കരുതുന്നവരിൽ നിന്നും പെട്ടെന്നുള്ള അമിത സ്നേഹം സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കാം, കാരണം ആ സ്നേഹം ഒരുപക്ഷെ നീണ്ട പിണക്കത്തിന് കാരണമായേക്കാം. അയ്യോ, ഇന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ അഭിജി, എല്ലാ ദിവസവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട്, പ്ലീസ് വിഷ് എ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ടു അവർ ഡിയറസ്റ്റ് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു സ്പെഷ്യൽ മോർണിംഗ് അവർ വിഷ് ചെയ്യുന്നുണ്ട്. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ എല്ലാവരുമാണ് ആ ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് റെഡിയാണ്. അപ്പോൾ നേരെ ഒരു ചെറിയ ചോദ്യം കേട്ടോ, സിമ്പിൾ ചോദ്യം, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
0: നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഫിസിയോളജി ഓർ മെഡിസിൻ, അതിൽ എത്ര സയന്റിസ്റ്റുകൾക്കാണ് അവാർഡ് ലഭിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ദിസ് ഇയർ ദി നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ വാസ് അവാർഡഡ് ടു ഹൗ മെനി സയന്റിസ്റ്റ്? അതാണ് ഇന്നത്തെ ഒരു ചോദ്യം കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കഴിഞ്ഞ ദിവസം അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേർക്കായിരുന്നു ഇത്തവണ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ അല്ല നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ഉത്തരം അയക്കാൻ പറ്റും. 5000917 എന്ന നമ്പറിലേക്ക് കേട്ടോ. അനീഷ് റാവുത്തറുടെ അക്കൗണ്ടിൽ നിന്നും ദ ജോയിൻ ചെയ്യുന്നു നമ്മുടെ അസർ ആൻഡ് ഉമ്മ കുൽസു, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഒരു അടിപൊളി ഫോട്ടോയും കൂടെ ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ, നിങ്ങൾ ഫുൾ ഫാമിലിക്ക്. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് സഫയും റഷ്യയാണ്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സഫ ആൻഡ് റഷ്യ. ഉമേഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ, എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീജിത്താണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ശ്രീജിത്ത് ജോയിൻ ചെയ്യുന്നു. നമ്മുടെ സൂര്യദർശൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷഫിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഷാമോൻ, ഷനും, ഷൻസ, ഒരു ഷാ ഫാമിലിയാണത്, ഷാമോൻ, ഷനും, ഷൻസ. ഷഫിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സൗദിയിൽ നിന്നും എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭദിനം. ഇതാരാണ്? നമ്മുടെ സന്തോഷ് മാത്യു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തിരിച്ചും വളരെ സ്നേഹത്തോടുകൂടി നല്ലൊരു ഡേ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. അക്ഷര, അക്ഷജ് അവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അബ്ദുൾ റൌഫാണ് ജോയിനിങ്. റുവ, റിദ, നഹിയാൻ, ഫല, ന്യൂറ, എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ആൻസർ. അയ്യോ, ഇത്രയും വലിയ ആൻസർ വരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. എത്ര പേർക്കാണെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ, എത്ര പേർക്കാണ്, വ്യക്തികളുടെ ആണ് ഞാൻ ചോദിക്കുന്നത്, എത്ര വ്യക്തികൾക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എത്ര വ്യക്തികൾക്ക് ലഭിച്ചു എന്നുള്ള കണക്കാണ് ചോദിക്കുന്നത് കേട്ടോ. നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ എത്ര സയൻറ്റിസ്റ്റുകൾക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഓക്കെ, ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നെന്ന് തോന്നുന്നല്ലോ ചോദ്യത്തിൽ എനിക്ക് ഉത്തരങ്ങളുടെ ഒരു. ഓക്കെ, ഷബീർ ഇപ്പം കറക്റ്റാണ് കേട്ടോ, ഇപ്പം നിങ്ങൾ അയച്ചിരിക്കുന്നത് കറക്റ്റാണ്. നമ്മുടെ ആരാണ് അയച്ചത്, ഷഹാൻ അർഹാം അസ്ര, അവർ കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. എത്ര വ്യക്തികൾക്കാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും കേട്ടു പോകുന്നവർക്ക് ഉത്തരങ്ങൾ അയക്കാവുന്ന ഒരു സമയം കൂടിയാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീറാം പാർത്ഥസാരഥിയാണ്. എൻ.എ. മുത്തുകുമാർ അദ്ദേഹത്തിൻ്റെ വരികളാണ്. മനോഹരമായൊരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് യു എൻ ശങ്കർ രാജയാണ്. തങ്കമീൻകൾ എന്ന മൂവിയിലൊരു നല്ല പാട്ടുണ്ട്, ആ പാട്ടാണ് ഇനി ഒരു തമിഴ് സോങ്ങാണ് കേൾക്കാനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
3: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
2: Yeah, it's so cool, Mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
4: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
8: You're listening to Morning Safari. Morning Safari. Morning Safari.
9: Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just

0: 91.7 FM.
1: Qatar's favorite radio station.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകളൊക്കെ വന്നിൽക്കാണ്. അപ്പൊ ഞാൻ നേരെ ബാക്കി എല്ലാവരുടെയും പേരുകളിലേക്കൊക്കെ വരുന്ന ഒരു ഒരു ഒരു ടൈമാണ്. നൗറിൻ അന്നസ്ട്രിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ, അവരും കറക്റ്റായിട്ട് തന്നെ ആൻസർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഹാ ഇന്നലത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നോഹിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നും ആഹാ ഇന്നലത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നോഹിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നോഹിന്

കൂടെ തന്നെ നമ്മുടെ സൂര്യദർശന്റെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഷഫ്ന അഷഫ് വെരി ലേസി ഗുഡ് മോർണിംഗ് ആൻഡ് വിഷിംഗ് ആൾ ദ ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ് എ ഹാപ്പി മൺഡേ അല്ലോ, മാറിയിട്ടുണ്ട്, ട്യൂസ്ഡേ ആയിട്ടുണ്ട്. മെസ്സേജ് കോപ്പി ചെയ്തപ്പം മാറിപ്പോയതായിരിക്കും. ഓക്കെ, ഷഫ്ന അഷ്റഫിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഷാജഹാന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഡാൻജോയുടെ ബർത്ത്ഡേ ആണ്. ഓ അടിപൊളി, ഒരു അടിപൊളി വിഷസ് കൊടുക്കണേ. കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഉള്ള ചോക്ലേറ്റ് ബാഗിലുണ്ട്. എനിക്കുള്ള ചോക്ലേറ്റ് ഉണ്ടോ? ഓക്കെ, വെറുതെ ചോദിച്ചാണ് കേട്ടോ. അപ്പം ഡാൻജോയുടെ ബർത്ത്ഡേ ആണ്. ഇവർ ഈ അടുത്താണ് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ്, ഡാൻജോണും ഡിയോണും. അപ്പോൾ രണ്ടുപേർക്കും സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഡാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഡാനുള്ള സ്നേഹം നിറഞ്ഞ വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ ഫൈസലിന്റെ ഗുഡ് മോർണിംഗ് ബൈ ഹല, ഓക്കെ, ഹലയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഏതൻ എവ്ലിൻ എസ്ഹാൻ അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ട്യൂസ്ഡേ. സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് നമ്മുടെ ഡെൽനെയും സ്മെഡ്ലി ആൻഡ് അനീഷ് അവർ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ടുഡേ മൈ ഓഫീസ് സ്റ്റാഫ്, ആളുടെ പേര് കുറച്ച് വെറൈറ്റിയാണ്, പുലാത്തിസി. ഓക്കെ, ആള് ശ്രീലങ്കയിലേക്ക് വെക്കേഷന് പോവുകയാണ്. അപ്പോൾ ആൾക്കൊരു ഹാപ്പി ജേർണി വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ജേർണി വിഷസ് പറയുന്നത് ഹംസക്കുട്ടിയാണ്. കൂടെ തന്നെ ജുഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരാ ജോയിൻ ചെയ്തിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്തുകൊണ്ട് മെലീന ജുഫിൻ ആണ് ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ മെലീന കുട്ടിയുടെ മെസ്സേജ് വരുന്നത്. ഓക്കെ, അപ്പൊ മെലീന കുട്ടിക്കും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് പറയുന്നു. കൂടെ മോളുടെ ഒരു നല്ല ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നല്ല സൺലൈറ്റിന്റെ ആ ഒരു ഭംഗി മുഖത്തടിക്കുന്നുണ്ട് മോളുടെ. അപ്പൊ എന്തായാലും മോൾക്കും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. നീ എല്ലാ ദിവസവും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യൂ കേട്ടോ സ്കൂൾ ബസ് സ്റ്റോറീസിൽ. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു ഓക്കെ, ഇതെങ്ങനത്തെ ദിനമെന്ന് വായിക്കും ഹെബനേത്, ഞാനത് സൂക്ഷി ഓക്കെ സുരക്ഷിതമായ എന്നാണോ? അല്ലല്ലോ, അയ്യോ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ലേ. ഓക്കെ, ഇതെന്താണെന്ന് എനിക്ക് കത്തിയിട്ടില്ല കേട്ടോ. സ്പേസ് ഉണ്ടോ ഇടയ്ക്കെങ്ങാനും? ഓക്കെ, അപ്പോൾ ഒരു നല്ല ഡേ വിഷയമെന്ന് ഞാൻ തൽക്കാലം പറയാം കേട്ടോ. ഓക്കെ, ഞാനത് വായിച്ചെടുക്കാം. നെക്സ്റ്റ് ബിജുവിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അജിത് അൽഖോർ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ അൽഖോർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അജിത് അൽഖോറിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. കൂടെ ഷാജിദ് പള്ളിക്കര ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാരിസ്, ഫയാസ്, ആര്യ, വിയാൻ, റേച്ചൽ, അഭിമോൻ, ഇഷാന, റഫ, ഹെലൻ, ഐഷ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്. അതിൽ ആരുടെയാണ് ബർത്ത്ഡേ? ഇഷാന്റെ ബർത്ത്ഡേ ആണ് അല്ലേ. ഓക്കെ, അപ്പം ഇഷാനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുകയാണ്. പ്ലീസ് വിഷ് ഹെയർ എ വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ബൈ ഹെയർ ബ്രദർ ആര്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.

ഇഷാനയ്ക്കാണ് ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ഇഷാനയ്ക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്. എന്റെ ബ്രദർ അഷ്റഫിന്റെയും വൈഫ് സബീനയുടെയും വെഡിംഗ് ആനിവേഴ്സറി ആണ് ഇന്ന്. അവർക്കൊരു സ്പെഷ്യൽ ആനിവേഴ്സറി വിഷസ് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അസ്മ മൻസൂർ ആണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇന്ന് വെഡിംഗ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന അഷ്റഫിനും വൈഫ് സബീനയ്ക്കും. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ ആൻഡ് വെരി സ്പെഷ്യൽ വൺ ടു അച്ചു, അമ്മു, ചേച്ചി, കല്യാണി, അദ്വിക്കുട്ടി, ദുവ ആൻഡ് ആഡം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും എത്തിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് വരാട്ടോ. അതിനു മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടൊന്ന് കേട്ടാലോ. തൈക്കുടം ബ്രിഡ്ജിന്റെ നൊസ്റ്റാൾജിയാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Apple Podcast
0: and
2: Google Podcast.
3: റിയാലിന്റെ സാരി 75 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
4: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായ് നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
5: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
8: Malabar Golden Diamonds Morning Safari
3: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം.
9: ഇൻ അസോസിയേഷൻ വിത്ത്
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
10: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 45 ആണ്. ഇനിയിപ്പോൾ ഒരുപാട് പേരുടെ പേരുകളും മെസ്സേജുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും പേരുകളിലേക്കും മെസ്സേജുകളിലേക്കും വരികയാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മീവൽ എൽസ ഐഡിയൽ സ്കൂളിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ്, ഓ സുഖമാണല്ലോ, ഓ സുഖമായിട്ടിരിക്കുന്നു. നമ്മളുടെ സുലൈമാൻജിയാണ് മെസ്സേജ് ചോദിക്കുന്നത്. കൂടെ തന്നെ സെബാസ്റ്റ്യന്റെ അക്കൗണ്ടിൽ നിന്നും ജൊഹാൻ, ജോൺ പോൾ, ജുവൽ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ അവർ വിഷ് ചെയ്യുന്നു. ഹായ് നിസബീബ്, സുഖമാണോന്ന് ചോദിക്കുന്നു. സുഖം, അടിപൊളി. ജിസ് മരിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, അടിപൊളി ഒരു ഡേ. ജിസ്സനും സ്പെഷ്യലി ജിസ്സനും ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഒരു വിഷ് പറയുമോ, ഇന്ന് ആർട്ട് എക്സാമിന് പോകുന്ന എലീസ റോസിന് ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ദീസ് മോൻ, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പേര് പറയുക. ഓക്കെ, അപ്പം എന്തായാലും അലീസയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. ഫൈജാസിൻ്റെ ഒരു നല്ല മെസ്സേജ് എത്തിയിട്ടുണ്ട്. രക്തബന്ധങ്ങളിൽ നിന്നും പകർന്നു നൽകുന്ന കരുതലും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാത്സല്യവും അധ്യാപകനിൽ നിന്ന് പകർന്നു നൽകുന്ന അറിവുകളും അങ്ങനെ ഒത്തിരി കണിക്കുന്ന പൂക്കൾ പോലെ മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ സാറിന് സ്നേഹം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ നേരുന്നു. സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹത്തോടുകൂടി ആശംസകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫൈജാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ചന്ദ്രമോഹൻ സാറിന് എല്ലാവർക്കും വളരെ പരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ സംഗീത സന്ധ്യ നമ്മളൊക്കെ എല്ലാ തവണയും ആസ്വദിക്കാറുള്ള വ്യക്തികളാണ്. അപ്പം പുതിയ സീസൺ കൂടി നമുക്ക് അരികിലേക്ക് വരാനായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഫൈജാസ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെയൊക്കെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. റേഡിയോ സോണയുടെ ഭാഗത്തു നിന്നും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മനക്കുട്ടി അവരുടെ മെസ്സേജാണ്. ഐഡിയൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടി പറയുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ ഫ്രം ഇവാൻ ദേവ്, ദേവു, ദേവാനന്ദ് അവരുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. മണി മച്ചിങ്ങൽ മെസ്സേജ് അയക്കുന്നു. നമ്മുടെ ഇയാൻ, ഇവ, ഇസ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ടുഡേ ക്യാൻ യു വിഷ് മൈ സിസ്റ്റർ എസ്ര ബൈ ഏബിൾ പ്രിൻസ് ആൻഡ് ലിൻസി ഓൺ ദ വേ ടു പൊദാർ പേൾ സ്കൂൾ ദഫ്ന എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ആർക്കൊക്കെയാണ് വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? എസ്രയ്ക്കാണ് അല്ലേ. സിസ്റ്റർ എസ്ര ബൈ ഏബിൾ പ്രിൻസ് ആൻഡ് ലിൻസിയാണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെയും സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് റോസ് ഫാമിലി, ഓർവിൽ ആൻഡ് എവ്ലിൻ ആണ് ജോയിൻ ചെയ്യുന്നത്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഇന്ന് നമ്മളുടെ കുട്ടീസിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ. പേര് പ്രണവും പ്രാർത്ഥനയും. ഓക്കെ, ഗുഡ് മോർണിംഗ്. അവർ ലോയോള സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്പോർട്സ് യൂണിഫോമിലാണ് രണ്ടുപേരും ഉള്ളത് കേട്ടോ. ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു ഡേ പറയുന്നു. കൂടെ തന്നെ ഹെവ്നിക്കിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അനസ് എല്ലാവർക്കും ഒരു ശുഭദിനം വിഷ് ചെയ്യുന്നു. അങ്കിത് അർപ്പിത് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. സജിലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിനോയ്, ആശയങ്ങൾ പ്രകാശിക്കുകയും പ്രവർത്തനങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാകട്ടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് കൂടി പറയുന്നു. സുനിലിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നറ്റാഷ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മെഴിയാൽ വാട്ടർ തീം പാർക്കിലേക്ക് ഫീൽഡ് ട്രിപ്പ് പോകുന്ന നോബൽ ഇന്റർനാഷണൽ സ്കൂളിലെ 9-12 ബോയ്സിനൊരു വിഷ് പറയണം. ഓ, തീർച്ചയായിട്ടും സാധിക്കാണ് ആ സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈവ എലിസ് ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്രണവ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പ്രണവ്. അപ്ന ഫാത്തിമ, മിൻഹ ഫാത്തിമ, ശാന്തിനി കീർത്തൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ലെജൻഡ് ആൻഡ് ലക്ഷിവ് ജോയിൻ ചെയ്യുന്നു. വീർവരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, വിനോജ് എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട് നോബിളിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ്. ഐറ മെഹർ പൊതാർ പേൾ സ്കൂളിൽ നിന്നാണ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. അതിഥി ഷാജു ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നൌഷാദ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള കുറച്ച് കുട്ടികളുടെ പേരുകളിൽ കൂടി ഉണ്ട് കേട്ടോ, അതിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് വരുവാണ്. ഓക്കെ, സീറക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നോബിൾ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരു ഗുഡ് മോർണിംഗ്. സുരേഷ് സർ മെസ്സേജിൽ പറയുന്നുണ്ട്, സർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അവിടുത്തെ സർ കൂടിയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാനത് മെൻഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഡി എൻ എസ് ആൻഡ് ഓൾ സുനോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫഹദ് അഹമ്മദ് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. നിജിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഏബിൾ എസ്ത ഹാഗൻ. ഓക്കെ, പേരൊക്കെ കറക്റ്റാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓൺ ദ വേ ടു നോബൽ സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് വിഷിംഗ് എൻ അമേസിംഗ് ആൻഡ് സേഫ് പിക്നിക് ടു മെഴിയൽ തീം പാർക്ക് ടു ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ഗ്രേഡ് 9-12. ഇതാരാണ്? പുഷ്പജ മാം. ഓക്കെ, പുഷ്പജ മാം ആണ് സ്പെഷ്യൽ വിഷസ് സ്പെഷ്യലി പറയുന്നത്. നെക്സ്റ്റ് രഘുനാഥിൻ്റെ അക്കൗണ്ടിൽ നിന്നും രഘുനാഥ് രാഘവൻ ഒരു ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നു. നൌഫിൽ കെ എം നൌഫിൽ, ഗുഡ് മോർണിംഗ്. തണുപ്പ് വരുമോ എന്ന് ചോദിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ നമ്മളുടെ ഫൈസലൊക്കെ എടുത്ത് ചോദിച്ചുള്ളൂ, എപ്പോഴായിരിക്കും തണുപ്പ് വരിക എന്ന് ഇതേ സെയിം ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് ഉടനെ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം തണുപ്പ് സമയങ്ങൾക്കായിട്ട്. ജസ്റ്റിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 3 പേര് റെഡി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എത്തിയിട്ടുണ്ട്. ഖദീജ, അയാത്ത്, ദേവ്ന, അടിപൊളി. ഓക്കെ, 3 പേർക്കും നല്ലൊരു ഡേ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ ആൻറ്റോൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു വോയിസ് നോട്ടാണ് ആൻറ്റോ, ഞാനത് കേൾക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം കേൾക്കാൻ പറ്റില്ല, ഇതിന് ശേഷം ഞാൻ കേട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രാവോസ് ബാഡ്മിൻ്റൺ ടീമിൻ്റെ ബ്യൂട്ടി പ്ലെയർ മിസ്റ്റർ ഷംസി പിറന്നാൾ ആശംസകൾ. കാറ്റി ചങ്സ്, ടീം ബ്രാവോസ്, സുബിൻ, റിഷാഫ്, ഗഫൂർ, നിയോ, ഷിജിൻ, റിയാസ്. ഞാൻ പേരുകളൊക്കെ പറഞ്ഞത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. എനിവേ, നിങ്ങളുടെ ഫുൾ ടീമിനും സ്പെഷ്യലി മിസ്റ്റർ ഷംസിക്കുള്ള ഹാപ്പി ബർത്ത്ഡേ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്നു. ശ്രീജിത്ത് പി ഡെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രമോഹൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ശ്രീജിത്ത് സ്നേഹത്തോടുകൂടി വിഷസ് അറിയിക്കുന്നുണ്ട്. അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഇനി ഞാൻ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്കിന് ശേഷം അടുത്ത മണിക്കൂറിൽ ഞാൻ ആ വിശേഷങ്ങളിലേക്കും മെസ്സേജസിലേക്കും വരുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
9: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612.
12: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
13: Listening to Radio Suno 91.7 FM. You are listening to Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു Hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop just feel like you
2: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ഒക്ടോബർ 6 ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി നമുക്കൊന്ന് അതിലേക്ക് എത്താനായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ നോഹ് ബൈ ഐഷാൻ. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയ്ഡൻ എല്ലാവരും ചേർന്നിട്ടാണ് വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നോഹിനുള്ള ആശംസകൾ കൊടുക്കുന്നത്. റിയാസ് പി ടിയുടെ അക്കൗണ്ടിൽ നിന്നും ഉള്ള മെസ്സേജ് വന്നിട്ടുള്ളത്, ഹയേം ദിയേം ജീനേം എയ്ഡൻ എയ്ലൻ എല്ലാവരോടും ചേർന്നിട്ടാണ്, അല്ലെ, എല്ലാവരും ചേർന്നിട്ടാണ് സ്പെഷ്യൽ മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ലെൻജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗോയിങ് ടു എം ഇ എസ് എന്ന് പറഞ്ഞിട്ട് ജെഷാൻ എസ ആഡം. ഓക്കെ, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്യാംലാൽ പറയുന്നത്, ഇന്ന് എൻ്റെ പ്രിയതമ പ്രസരികയുടെ പിറന്നാളാണ്. പേര് ഭയങ്കര വെറൈറ്റി അല്ലേ, പ്രസരിക. ഓക്കെ, ഒരു അടിപൊളി വിഷ് കൊടുക്കണം എന്ന് കൂടി പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രസരികയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

നിഫ്ഷയുടെ ഒരു മെസ്സേജ് ഉണ്ട്, എക്സാമിന് ശേഷം ഞങ്ങൾ ഇന്നൊരു ഫൺ ട്രിപ്പിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അടിപൊളിയാവട്ടെ, ഫൺ ട്രിപ്പൊക്കെ സൂപ്പർ ആവട്ടെ. സുബിൻ വീണ്ടും മെസ്സേജിൽ പറയുന്നുണ്ട്, ബ്രാവോസ് ബാഡ്മിന്റൺ ടീമിന്റെ ബ്യൂട്ടി പ്ലെയർ ആയിട്ടുള്ള മിസ്റ്റർ ഷംസിക്ക് പിറന്നാൾ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ടീം ബ്രാവോസ്, സുബിൻ, റിഷാഫ്, ഗഫൂർ, നിയോ, ഷിജിൻ, റിയാസ് എല്ലാവരും ചേർന്നിട്ടാണ് വളരെ സ്പെഷ്യലായിട്ട് ഷംസിക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്.

ഒരു വിഷ് ചെയ്യാമോ, ഇന്ന് ഞങ്ങളുടെ 8 ഇയർ എൻഗേജ്മെന്റ് ഡേ ആണ്. എന്റെ പ്രിയപ്പെട്ട ബിസ്മി, നമ്മൾ കൈകോർത്തിട്ട് ഇന്നേക്ക് 8 വർഷം. അന്നും ഇന്നും എന്നും നീയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഹാപ്പി 8th എൻഗേജ്മെന്റ് ആനിവേഴ്സറി അച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും നമ്മളുടെ സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ്, വളരെ സ്നേഹത്തോടെ പറയുന്നു. ബിഗ് ബി എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും ഒരു നല്ല ഡേ എന്ന് പറഞ്ഞിട്ട് ഷിനാദ്, ആസിഫ്, അനുരാജ്, അഖിൽ, കോളിൻ, എല്ലാവരുടെയും ഒരു നല്ല മെസ്സേജ് കൂടി വന്നു നിൽക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. എല്ലാവരുടെയും മെസ്സേജസും എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ വിഷസും ഒക്കെ കൊടുത്തുകൊണ്ട് അടുത്തൊരു പാട്ട് കൂടി നമ്മൾ കേൾക്കുകയാണ്. തട്ടിൻപുറത്ത് അച്യുതൻ എന്ന സിനിമയില് വിനീത് ശ്രീനിവാസനും രാധികയും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് പോവാണ്. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: This is
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
1: Now available on Uridu TV channel number 911.
3: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
4: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
5: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
3: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
5: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
6: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
6: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
9: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
8: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
9: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
1: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: രാക്കിളി പാട്ട് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. തൊഴിൽ ശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ ജോലിക്ക് കയറുന്നു, വർഷങ്ങളോളം നമ്മളവിടെ ജോലി ചെയ്യുന്നു, മെല്ലെ മെല്ലെ പതുക്കെ അടുത്തൊരു ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു, അല്ലെങ്കിൽ ഒരു കരിയർ ലാഡർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി ഒരുപക്ഷെ മാനേജർ പദവിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഉയർച്ച വന്ന് നമ്മൾ പതുക്കെ പതുക്കെ മുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു മുകളിലെ ഒരു സ്ഥാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊരു ഒരു പഴങ്കഥയായിട്ട് ആ ഒരു സ്റ്റൈൽ മാറുകയാണോ എന്നുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ജീവനക്കാർക്ക് വേണ്ടത് വെറും പ്രൊമോഷൻസ് മാത്രമല്ല, അതായത് ഒരു സ്ഥാനപ്പേരോ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെഡ് പൊസിഷനൊന്നും അല്ല, പകരം പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വർക്ക് പ്ലേസ് ട്രെൻഡിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് 10-ൽ 7 പുതിയ ജീവനക്കാരും മാനേജർ പദവികൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. കാരണം ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഈ തലവേദന വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്ഥാനപ്പേരിനേക്കാൾ അല്ലെങ്കിൽ മാനേജറിനോ അല്ലെങ്കിൽ മറ്റോ ഹെഡ് പൊസിഷൻ രീതിയിലുള്ള പേരുകളേക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ കഴിവിന് അവർ മുൻഗണന കൊടുക്കുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ സ്കിൽ പഠിച്ചെടുക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായിരിക്കും നല്ലതൊരു പ്രൊമോഷൻ വൈസ് പന്നെ പോയി പറഞ്ഞ പോലെ ഒരു മാനേജർ പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനപ്പേര് ലഭിക്കുന്നതാണോ അതോ ഒരു പുതിയ സ്കില്ല് കൂടി പഠിച്ചെടുക്കുന്നതാണോ നല്ലത്, ഏതായിരിക്കും ഒരു ഒരു ഒരു ബെറ്റർ തൊഴിൽ ശീലമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് ഏതിനെയാണ്? ഇത് കാലം മാറുന്നതനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഒരു ഒരു ഒരു അഭിപ്രായം, നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് ഈ കാര്യത്തിൽ? തൊഴിൽ ശീലങ്ങൾ മാറുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ സ്ഥാനപ്പേരുകൾക്കോ അല്ലെങ്കിൽ സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ ഒരു ഒരു ലക്ഷ്യത്തിനാണോ പുതിയൊരു സ്കില്ല് കൂടി പഠിച്ചെടുത്ത് അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നതിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതറിയാൻ ആഗ്രഹമുണ്ട്. മറുപടികൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യുക കേട്ടോ. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം. വിളിക്കുന്ന നമ്പർ 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജിൽ നിങ്ങൾക്ക് മറുപടികൾ പറയാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ മറുപടികൾ പറയാവുന്നതാണ്. അല്ല, വിളിച്ച് ഈ കാര്യത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ പടിപടിയായിട്ട് ജോലിയിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു പൊസിഷനിൽ നിന്ന് മറുതൊക്കെ മനസ്സിലാക്കി നെക്സ്റ്റ് ഒരു പൊസിഷനിലേക്ക് എത്തി അങ്ങനെ ഒരു ഹെഡ് പൊസിഷനിലേക്ക് എത്തിയ ആളുകൾക്കൊക്കെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളെങ്ങനെ ഈ ഒരു കാര്യത്തെ, ഈ ഒരു തൊഴിൽ ശീലങ്ങൾ മാറുന്നതിനെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതിനുള്ള മറുപടി കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. 444-917 നിങ്ങളുടെ കോൾസ് പോരട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. ചെന്നൈ ബീറ്റ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് വിനയ് താണ്ടി വരുവായ.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: മേക്കപ്പ് മാൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ജെറിന്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പ്ലീസ് ഷെയർ വൺ വിഷ് വിഷസ് ടു അവർ തണൽ മരം ടീമിന് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം. അവർ ഓണം ഫോട്ടോ കോൺടെസ്റ്റിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ആശംസകൾ കൊടുക്കണം എന്ന് പറയുന്നു. നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ വിഷസ് പറയുകയും ചെയ്യുന്നു. കൂടെ തന്നെ നമ്മളിങ്ങനെ ചോദിച്ചു വന്നൊരു ഒരു കാര്യമുണ്ടായിരുന്നു. തൊഴിൽ ശീലങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പ്രൊമോഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഹെഡ് പൊസിഷനിലേക്കൊന്നും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ? സ്ഥാനപ്പേരിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലേക്ക് എത്തണം എന്നുള്ളതിനുപരിയായിട്ട് പുതിയൊരു സ്കില്ല് കൂടി പഠിച്ചെടുക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഇപ്പോൾ ദാ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്. എന്താണ് ആളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് കൂടി നമുക്കൊന്ന് കേട്ടുപോകാം.
1: എന്റെ പേര് നൗഫലാണ്. അടുത്തൊരു വേറൊരു സ്കിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററും. നമ്മളിങ്ങനെ ഓരോ പടിപടിയായിട്ട് നമ്മളിങ്ങനെ മുന്നേറി കൊച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളെ ബാക്കിൽ നിന്ന് വീണ്ടും പാറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അങ്ങനെയുണ്ടല്ലേ. അപ്പൊ ഒരു ഹെഡ് പൊസിഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല.
1: പൊസിഷൻ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. ടെൻഷൻ ഇല്ല.
0: കൂടുതൽ തലവേദന എടുക്കാൻ താല്പര്യമില്ല. അതാണ്
1: അതിന്റെ വാക്സിൻ നമ്മൾ പിന്നെ വീണ്ടും ടെൻഷനും പോകേണ്ട ജോലികളും പുതിയ പുതിയ സ്കില്ലുകളും പഠിച്ച്
0: നൈസായിട്ട് അങ്ങോട്ട് പോവാ. അത്രയുള്ളൂ. എവിടെയാ നാട്ടിൽ? എവിടെയാ
1: നാട്ടിൽ? നമ്മള് ട്രിഞ്ഞോ എന്ന് പറയും.
0: നമ്മളൊരിക്കൽ സംസാരിച്ചോ? ഓക്കെ, ശരി, ബൈ ബൈ. നൗഫലാണ് സംസാരിച്ചത്. കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും തലവേദന ഒന്നും എടുക്കാൻ താല്പര്യമില്ല. പുതിയ സ്കില്ലൊക്കെ പഠിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നൗഫലിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? സ്ഥാനക്കയറ്റങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു കരിയർ ലാഡർ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പകരമായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ മാറി ജോലി ചെയ്ത് അല്ലെങ്കിൽ പുതിയ സ്കില്ലുകളൊക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ? അതിനാണ് കൂടുതൽ പേരും പുതിയ ജീവനക്കാരിൽ പല ആളുകളും അതിനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പല സ്റ്റഡീസിൽ പറയുന്നത് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കാതെ അല്ലെങ്കിൽ വിവിധ മേഖലകളുടെ വിവിധ വശങ്ങൾ പഠിക്കുന്നത് ആയിരിക്കും കരിയറിന് കൂടുതൽ കരുത്ത് പകരുക എന്നുള്ളതാണ് ഒരു സൈഡിൽ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഈ മാറുന്ന തൊഴിൽ ശീലങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സ്ഥാനപ്പേരിനാണോ അല്ലെങ്കിൽ പുതിയ സ്കില്ലൊക്കെ പഠിച്ച് അങ്ങനെയുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതായിരിക്കുമോ നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത്, നിങ്ങളുടെ ഒരു ടേക്ക് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-444-917, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജിൽ മറുപടികൾ തരാം. 500-00-917 എന്ന നമ്പറിലേക്ക്. ഈ ഒരു ടോപ്പിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന പാട്ട് മൈ ബോസ് മൂവിയിലെ പാട്ടാണ്.

0: കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 riyalinte ഇലക്ട്രോണിക് ഐറ്റംസ് 150 riyalinte കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ചന്ദ്രകല ആർട്സ് അലീഷാൻ റെസ്റ്റോറന്റുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന ഹൃദയ

0: വി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.
2: Morning Safari. Only on Radio Sonora.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: frequency. Now available on Vodafone Shoof app. Suno updates.
1: Suno updates like swagatham. Update galumai Nisa. വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ദോഹ ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 25 മുതൽ 27 വരെയായിരിക്കും ഫോറം നടക്കുക. ഇത് 9th എഡിഷനാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ എന്നതാണ് തീം. കത്ത് ടൂറിസം അവാർഡ്സിലെ പബ്ലിക് വോട്ടിംഗ് ഒക്ടോബർ 12th തീയതി വരെ. 1623 സബ്മിഷനുകളിൽ നിന്നും 276 നോമിനീസാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവാർഡ് സെറമണി നവംബർ 23rd തീയതി നടക്കും. വേൾഡ് സ്പേസ് വീക്ക് 2026 ആക്ടിവിറ്റീസ് ഇന്നലെ ആരംഭിച്ച് കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ ഖത്താറ. ഒക്ടോബർ 7 ബുധനാഴ്ച വരെ വൈകുന്നേരം 4 മുതൽ 7 വരെയാണിത്. ഇന്ററാക്റ്റീവ് ഷോസും എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദോഹ ജൂവലറി ആൻഡ് വാച്ചസ് എക്സിബിഷന്റെ അടുത്ത പതിപ്പ് 2027 ഏപ്രിൽ 26 മുതൽ മെയ് 1 തീയതി വരെയായിരിക്കും. ബ്രസീലിനെതിരായ മത്സരത്തിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഉറുഗ്വേയെ നേരിടും.
0: സുനോ അപ്ഡേറ്റ്സ്.
2: റേഡിയോ സുനോ 91.7 FM.
0: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds Morning Safari.
3: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
2: You're listening to Radio Suno 91.7. Kete kete kutukona.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop. Just feel-

0: ഈ പാട്ടും സിനിമയും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും വിശേഷങ്ങളൊക്കെ സംസാരിച്ചും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഒക്ടോബർ 6 ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്താ നല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസമ്മ, വരൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് വന്നിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ നേരത ചായയുടെ ഫോട്ടോ അയച്ചു നമ്മളെ. ഈ സമയത്ത് നല്ല ടൈമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ സമയത്ത് തന്നെ ഈ ഫോട്ടോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഥ ടൂറിസം അവാർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങിലൂടെയാണ് ആ ഒരു അവാർഡ് സെറമണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ കഥ ടൂറിസം അവാർഡ്സിൻ്റെ ചില അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. 1623 സബ്മിഷനിൽ നിന്നും 276 നോമിനീസും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിരിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ഒരു അവാർഡ് സെറമണി നടക്കാൻ പോകുന്നത് നവംബർ 23 കേട്ടോ. അതിൽ പബ്ലിക് വോട്ടിങ്ങിനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം എത്തിയിട്ടുണ്ട്. അത് ഇന്നലെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 12 വരെ പബ്ലിക് വോട്ടിങ്ങിനായിട്ടുള്ളൊരു അവസരമുണ്ട്. അത് പ്രധാനമായിട്ടും 2 കാറ്റഗറികളിലാണ് കേട്ടോ. ടൂറിസം കോണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ കഥ ടൂറിസം വ്ളോഗ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടിയുണ്ട്. ഈ 2 കാറ്റഗറികളിൽ പബ്ലിക് വോട്ടിങ്ങിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. ഓഡിയൻസിന് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ qtawards.qa/vote എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒന്നുകൂടി പറയാം, qtawards.qa/vote എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനും ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ് ഇനി മോർണിംഗ് സവാരി.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
1: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
4: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
5: ആൻഡ് ലുലു Hypermarkets, supermarkets and department stores, where the world comes to shop.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Mom, see what I bought today? I bought a തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
2: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
3: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
1: Yeah, it's so cool, Mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
3: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
4: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: ലണ്ടൻ ബ്രിഡ്ജ് എന്ന മൂവിയില് ഹരിചരൺ പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്.
0: എന്തൊക്കെയുണ്ട് ഹോം ഡെലിവറി വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, നന്നായി പോകുന്നു. മൈ കോഫി, കാഫേ,
0: എന്തൊക്കെയോ കാര്യങ്ങളോട്.
1: ഞങ്ങളുടെ ടെക്നിക്കൽ ഹെഡ് അനിലേട്ടൻ ഇങ്ങനെ ഒരു ചെറിയ സമയം സ്റ്റക്ക് ആയി. അപ്പൊ അനിലേട്ടൻ അവിടെ ഇരുന്നിട്ട് ക്യാമറ നോക്കിട്ട് ആ എനിക്ക് ഉറപ്പായിരുന്നു നീ ആയിരിക്കും അതിന്റെ ഉള്ളിൽ. ഭയങ്കര കോൺഫിഡൻസ്,
0: നല്ല കോൺഫിഡൻസ്
1: ഓടി വന്നിട്ട്.
0: എന്തോ ഒരു കുഴപ്പം ഓടി ഉണ്ടല്ലോ അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പം ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. നാളെ വെളുപ്പിനെ 2 മണിക്കായിരിക്കും ആ ഒരു മാച്ച് നടക്കുക. മെസ്സി ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫൈനൽ മാച്ച് നടക്കുന്നത് എനിക്കൊന്ന് കറക്റ്റ് ടൈം 2 മണി നാളെ വെളുപ്പിനെ ഒരു
1: അധ്യായം എന്ന് പറയാൻ പറ്റില്ല. ഒരു യുഗം അവസാനിക്കുന്നു, മെസ്സി യുഗം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് മെസ്സി അദ്ദേഹത്തിന്റെ മാച്ച് നേരിട്ട് കാണാനുള്ള ഭാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.
0: തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഞാൻ ഇന്നലെയും പറയാം, നമ്മള് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മള് ഭയങ്കര ലക്കിയാണ്. നമ്മൾക്ക് ഇതുപോലുള്ള ഇന്റർനാഷണൽ മത്സരങ്ങളും ഒക്കെ താരങ്ങളെ ഒക്കെ ഇത്രയും അരികിൽ കാണാം. നമ്മുടെ ഗാലറി ഒക്കെ നോക്കുവാണെങ്കിൽ ക്രിസ്റ്റ്യാനോയും മെസ്സിയും.
1: അല്ല, ഞാൻ എനിക്ക് മെസ്സിനെ കാണാൻ പറ്റിയില്ല. ഫിഫയുടെ സമയത്ത് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ട്രയൽസും ട്രെയിനിങ്ങും ഒക്കെ കാണാൻ ഗ്രൗണ്ടിൽ വരെ എത്താമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളുടെ ട്രെയിനിങ് നടക്കുമ്പോഴും മാക്സിമം എല്ലായിടത്തും ഓടി എത്താൻ നടന്നു. ഖത്തറിന്റെ പല ഭാഗങ്ങളിലുള്ള സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ മാക്സിമം എനിക്കാണെങ്കിൽ ആ സമയത്ത് ലൈസൻസ് കിട്ടിയ ഒരു സമയം കൂടിയായിരുന്നു, 2-3 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാവുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിച്ചു ഓടിയെത്തി.
0: പക്ഷേ ലെവൻഡോവ്സ്കി കയ്യിലില്ലേ?
1: ലെവൻഡോവ്സ്കി ഉണ്ട്, ക്രിസ്റ്റ്യാനോ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷെ മെസ്സിന്റെ മാച്ചിന്റെ അന്ന് ട്രയൽസിന് അവര് അദ്ദേഹത്തെ ഇറക്കിയില്ല,
0: ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല.
1: ബാക്കിയുള്ള താരങ്ങളെല്ലാം
0: കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
1: നെയ്മറെ കാണാൻ പറ്റി, എംബാപ്പയെ കാണാൻ പറ്റി,
0: അതൊക്കെ ഗാലറിയിലല്ലേ? അപ്പൊ നിങ്ങളുടെ ഗാലറിയിൽ ഏതൊക്കെ താരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാട്ടോ. ആരുടെയൊക്കെ വീഡിയോസ്, ആരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട് എന്നുള്ളത് പറയാം. ഒപ്പം തന്നെ ലയണൽ മെസ്സിയുടെ ഈ ഒരു ഇതിഹാസ താരത്തിന്റെ അവസാന മത്സരം എന്ന് പറയുന്നത് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മത്സരം ഒരു ചരിത്രമായിട്ട് എഴുതപ്പെടാൻ പോകുന്ന ഒരു മാച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. എനിക്ക് ആദിൽ ഉണ്ടല്ലോ, വളരെ കടുപ്പമുള്ള ഒരു മെസ്സി ഫാൻ.
1: അപ്പൊ
0: അദ്ദേഹം അർജന്റീനയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവളെ ഇൻസ്റ്റ നോക്കുന്ന സമയത്ത് അർജന്റീനയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ കാണാൻ പറ്റി. അപ്പൊ ഒരു മലയാളി സാന്നിധ്യം
1: അവിടെ
0: ആ ഒരു ലാസ്റ്റ് മാച്ചിന് ഉണ്ട് എന്നുള്ളതാണ്.

0: അതും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. വി ആർ മെസ്സി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, നിൽക്കുന്ന 1.4 million അങ്ങനെ അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. അപ്പൊ ആ പേജിൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവരുടെ ഒരു ട്രിബ്യൂട്ട് പോലത്തെ ഒരു വീഡിയോ ആണ്. അവര് ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ള രീതിക്ക് ഉള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മെസ്സി ഇങ്ങനെ ലാസ്റ്റ് മാച്ചിന് ഇറങ്ങുന്നത് പോലത്തെ ഒരു വീഡിയോ ആണ്. ഡിമരിയയിൽ സ്റ്റാർട്ട് ചെയ്ത് മറഡോണയിൽ എൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
1: അത് മെസ്സി എന്ന് പറയുമ്പോൾ ഡിമരിയെ കൂടി ഓർക്കേണ്ടി വരും കേട്ടോ, കാരണം അദ്ദേഹത്തിന്റെ വലതുവശം അല്ലെങ്കിൽ വശം അതായിരുന്നു എന്നുള്ളത് തന്നെയാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങളുടെ എന്താ പറയാ ഫോണിലുള്ള
1: ഗാലറിയിലുള്ള
0: എംബാപ്പയാണോ, ക്രിസ്റ്റ്യാനോ ആണോ, മെസ്സി ആണോ, ആരൊക്കെയാണ് നിങ്ങളുടെ ഗാലറിയിലുള്ളത്, അതാ മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിള് തന്നെ വരച്ചതാണോ, ഗൂഗിള്
1: സ്കെച്ച് ചെയ്തതാണെങ്കിൽ
0: ആണെങ്കിൽ ഗൂഗിളിനെ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കും. ഓക്കെ, ഗൂഗിളിന്റെ വർക്കാണ്, ഗൂഗിൾ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഗൂഗിളെ, സൂപ്പർ സൂപ്പർ.
1: എനിക്ക് ഒന്ന് പെട്ടെന്ന് നമ്മുടെ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് മെസ്സിയുടെ ഫോട്ടോ ഉള്ള രണ്ടു മൂന്ന് പേരെ എനിക്ക് വളരെ കൃത്യമായിട്ട് അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത രണ്ടു മൂന്ന് പേരെ എനിക്കറിയാം. ഒന്ന് റമീസ് ആണുള്ളത്, നമ്മുടെ ക്ലിക്ക് ഓണിലുള്ള, പിന്നെ ഇർഫാന്റെ കയ്യിൽ ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്ത് ഇർഫാൻ. പിന്നെ ഫിജാസിന്റെ കയ്യിലും ഉണ്ടോ എന്നൊരു
0: സംശയമുണ്ട്. അവരുടെയൊക്കെ ഫോണിൽ
1: ഇഷ്ടം പോലെയാണ് അവര്. ഇവരൊക്കെ എവിടെയും പറന്നെത്തി ഫോട്ടോ കിട്ടുന്ന ആളാണ്. ഇവരുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് ആണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു.
0: അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അന്നും ഇന്നും എന്നും ബ്രസീലിനൊപ്പമാണ് നമ്മള്.
1: സമയത്ത്
0: അത് നമ്മുടെ നസീമാണ് എത്തിയിട്ടുള്ളത്.
1: നമ്മൾ ഈ പറയുന്ന പോലെ പുര എത്തുന്ന സമയത്ത് വാഴ വെട്ടരുതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയില്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമ്മൾ സ്പെഷ്യലി തരുന്നു, സെവൻസ് മൂവിയിലെ പാട്ട്.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സമയം 9 കഴിഞ്ഞ് 2 ആണ്. ഒക്ടോബർ 6 ചൊവ്വാഴ്ച ദിവസമാണ്. നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം മെസ്സിയുടെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നുള്ള ആ ഒരു വിരമിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുമായിരുന്നു. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ആ ഒരു അവസാന മാച്ചിനായിട്ട് നമ്മളിങ്ങനെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നമ്മളെ സംസാരിച്ചു വന്നത്. ബെനിൻ എന്ന് പറയുന്ന ടീമിനെതിരെയാണ് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്ന ആഫ്രിക്കൻ ടീമായിട്ടുള്ള ബെനിനാണ് എതിരാളികളായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന, ചരിത്ര താളുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മത്സരമാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്ന സമയത്ത് മെസ്സിയുടെ അവസാനത്തെ ഇന്റർനാഷണൽ മാച്ച് ഏത് ടീമിനെതിരെയായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്ന് മീൻസ് നാളെ വെളുപ്പിനെ 2 ആ ഒരു മാച്ച് നമുക്ക് നമ്മുടെ ഖത്തറി സമയം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗൂഗിൾ അതിഗംഭീരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മെസ്സിനെ വരച്ച ഒരു ചിത്രമായിരുന്നു. ഒന്നല്ല കേട്ടോ, ഒരുപാട് മിടുക്കനാണ്, പുലിയാണ്, പുപ്പുലിയാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നാളെ നമുക്ക് ഗൂഗിളിൻ്റെ അടുത്ത് ഈ വിശേഷങ്ങളൊക്കെ ചോദിക്കാം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൂഗിളെ ഒന്ന് റെഡി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ എന്ന് ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്, കാരണം നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ സമയമാണ്. ഇന്ന് എടുത്തിരിക്കുന്ന സിനിമ എല്ലാവർക്കും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. എങ്കിലും നമുക്ക് നേരെ പോകാം. ഇത് 2002 റിലീസായ ഒരു സിനിമയാണ്. ഇത് 2002 റിലീസായ ഒരു സിനിമയാണ്. ഇതാണ് ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത്. ഇന്ന് മറ്റു കാര്യങ്ങളുമായിട്ട് കണക്ഷനൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഞാൻ എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ എടുക്കാറുണ്ടല്ലോ. ഇന്ന് അങ്ങനത്തെ കണക്ഷനൊന്നും ഇല്ല കേട്ടോ. 2002 റിലീസായ മൂവിയാണിത്. മോഹൻ സിതാര ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് മോഹൻ സിതാരയാണ്. കുഞ്ചാക്കോ ബോബനായിരുന്നു ഈ സിനിമയിലെ നായകൻ. ഓക്കെ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സൂചന കൂടി ഞാൻ പറയുകയാണ്. കുഞ്ചാക്കോ ബോബനായിരുന്നു ഈ സിനിമയിലെ നായകൻ. ഒറ്റ വാക്കേ ഉള്ളൂ കേട്ടോ, ഒറ്റ വാക്കുള്ള ഒരു പേരാണിത്. ഏഹോ, അൻസലേ കണ്ടുപിടിച്ചു അല്ലേ ഇത്ര പെട്ടെന്ന്? ഓക്കെ, അടിപൊളി അൻസൽ. എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിച്ചു, അധികമൊന്നും മനസ്സിലെ ആലോചിക്കേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. ആലോചിച്ചാണോ അതോ സെർച്ച് ചെയ്താണോ, എങ്ങനെയാണ് കിട്ടിയത് അൻസലേ? ആലോചിച്ചാന്ന് തോന്നുന്നു അല്ലേ, പെട്ടെന്ന് കിട്ടി. ആൾ പെട്ടെന്ന് അയച്ചു വന്നു. ഞാൻ ലാസ്റ്റ് ക്ലൂ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അൻസലിൻ്റെ ഉത്തരം വന്നു. അപ്പോൾ ഇത് ഏതാണ് മൂവി എന്നുള്ളത് ഒറ്റ വാക്കേ ഉള്ളൂ കേട്ടോ, ഒറ്റ വാക്കുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അറിയുന്നവർക്ക്, സിനിമ കത്തിയവർക്ക് പെട്ടെന്ന് അയക്കാവുന്നതാണ്. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹണി ബീ 2 എന്ന മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ നമ്മൾക്കരികിലേക്ക് വരുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, രണ്ട് സ്ഥലങ്ങൾ വരുന്ന പാട്ടുകളായിരുന്നു അടുപ്പിച്ച് വന്നത്. ആദ്യം നമ്മൾ കൊച്ചി കേട്ടു, അതിനുശേഷം ദാ ബാംഗ്ലൂരും കേട്ടു. സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു മെസ്സിയുടെ അവസാനത്തെ ആ ഒരു ഇന്റർനാഷണൽ മാച്ചിനെ കുറിച്ച് പറഞ്ഞു വന്ന സമയത്ത്. നമ്മൾ ഖത്തറിലുള്ള ആളുകൾ വളരെ ലക്കി ആയിട്ടുള്ള ആളുകളാണ്. കാരണം നമ്മുടെ ഗാലറിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട പല താരങ്ങളുടെയും ഫോട്ടോസും അവർ ഗ്രൗണ്ടിലുള്ളതിൻ്റെ വീഡിയോസും ഒക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മളത് വളരെ എന്താ പറയുക, വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ നമ്മളത് നമ്മളുടെ ഗാലറിയിൽ ഇങ്ങനെ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഏതൊക്കെ ഫോട്ടോസൊക്കെ കൈവശമുണ്ട് എന്ന് ചോദിച്ച സമയത്ത് സുനൈസ് കുറച്ചധികം ഫോട്ടോസ് ഇവിടേക്ക് അയച്ചു തന്നു കേട്ടോ. സുനൈസ് ആദ്യം അയച്ചു തന്നത് ഫോട്ടോ ക്രിസ്റ്റ്യാനോ ബാക്കിൽ നിൽക്കുന്ന അദ്ദേഹം വോളണ്ടിയർ ആ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും ബാക്കിൽ ക്രിസ്റ്റ്യാനോനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റ്യാനോയുടെ ഫോട്ടോ അയക്കുന്നുണ്ട്. സാദിയ മാനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അയക്കുന്നുണ്ട്. നോവാക് ജോക്കോവിച്ചിൻ്റെ കൂടെയുള്ള കുറേ ഫോട്ടോസ്, കുറച്ചധികം ഫോട്ടോസ്, രണ്ട് ഫോട്ടോസ് അടിപൊളി ഫോട്ടോസ്, ആളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് അടിപൊളി ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പം ഞാൻ അമ്പൂ എന്ന് പറയുന്ന റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഏതൊക്കെ താരങ്ങളാണ് നമ്മളുടെ ഗ്യാലറിയിലുള്ളത്, നമ്മൾ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മളിങ്ങനെ ചോദിച്ചു പോകുന്ന സമയത്ത് കൂടെ നമ്മളുടെ സൂചനകൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ 2002 റിലീസായിട്ടുള്ള ഒരു സിനിമയാണിത്. ഹൈഡൻ സീക്ലെ സൂചനകളിൽ അങ്ങനെയാണ്, 2002 റിലീസായൊരു സിനിമയാണിത്. മോഹൻ സിതാര മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കു ബോബൻ അഭിനയിച്ച ഈ സിനിമ ഏതാണ് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അൻസലിൻ്റെ ഉത്തരം വന്നു. അപ്പം ഞാൻ ചോദിച്ചു സെർച്ച് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സെർച്ച് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ, ഇത് സെർച്ചൊന്നും അല്ല, ഓർമ്മയിൽ നിന്നാണ് ഇത്രയൊക്കെ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി അൻസലേ, അടിപൊളി. ഓക്കെ. അപ്പോൾ എന്നാലും ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്ന സമയമാണ്. സിനിമയുടെ പേര് അയക്കാൻ പറ്റും. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ടെന്ന് പറയുന്നത് ഷഹബാസ് അമൻ പാടിയ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരവിനായിട്ട്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ടൈറ്റിലോടുകൂടി തന്നെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ക്യൂൻ ഇവൻറ്റ്സ് നമുക്ക് അരികിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 16 QNCC വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനിവേഴ്സിറ്റിയിലൂടെയും ഒക്കെ ടിക്കറ്റുകൾ സ്വന്തമാക്കാം എന്നുള്ള ആ ഒരു കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ്. അപ്പോൾ ഏതായാലും സിനിമകൾ പെട്ടെന്ന് പോരട്ടെ, ശരിയുത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹബാസ് അമൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ചോക്ലേറ്റ് മൂവിയിലെ ആ ഒരു നല്ല പാട്ടുതാ നിങ്ങൾക്കരികിലേക്ക് മോർണിംഗ് സവാരിയിലൂടെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും ഉത്തരങ്ങൾ അയക്കാം കേട്ടോ. പെട്ടെന്ന് ആ ഒരു ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നല്ല പാട്ട് നമ്മളങ്ങനെ കേട്ട് ആസ്വദിക്കുന്നത് മോർണിംഗ് സവാരിയിൽ. ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു,
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
0: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.
4: Just feel like you're സമയം 9 കഴിഞ്ഞ് 24 ആണ്. ദോഹ ജൂവലറി ആൻഡ് വാച്ചസ് എക്സിബിഷന് 2026 ആ ഒരു എഡിഷൻ കഴിഞ്ഞ ദിവസം സമാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 23rd എഡിഷൻ വരാനിരിക്കുന്നു 2027. April 26 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് May 1 വരെ ആയിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അഡ്വാൻസ് ആയിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ദിവസം ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന മത്സരങ്ങളുള്ള ദിവസങ്ങളാണ്. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസിൻ്റെ 1st 2020 ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ക്രിക്കറ്റിൽ അങ്ങനെ ഒരു വിശേഷമാണ്. ഇന്ന് ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. 5 2020 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരമായിരിക്കും ഇന്ന് നടക്കുക. ലക്നൌവിൽ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി ടീം ലക്നൌവിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ടീം ജോയിൻ ചെയ്യുന്നത്. കൂടെ ചെറിയ വ്യത്യാസങ്ങളുള്ളത് കോച്ചായിട്ട് വരിക VVS ലക്ഷ്മണന് പകരം ഗംഭീർ ആയിരിക്കും കോച്ചായിട്ട് വരിക. വൈഭവ് ആണെങ്കിലും സഞ്ജു സാംസൺ ആണെങ്കിലും അഭിഷേക് ശർമ്മയാണെങ്കിലും ഈ 3 താരങ്ങളെയും അണിനിരത്തിയായിരുന്നു VVS ലക്ഷ്മൺ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഗൗതം ഗംഭീർ നേരെ തിരിച്ചാണ്, ഈ 3 പേരെയും ഒന്നിച്ചിറക്കുന്ന ഒരു പതിവ് പൊതുവെ അദ്ദേഹത്തിനില്ല. അഭിഷേക് ഇടം ഉറപ്പിക്കുകയാണെങ്കിൽ വൈഭവോ അല്ലെങ്കിൽ സഞ്ജു സാംസണോ മാത്രമായിരിക്കും ഗംഭീറിൻ്റെ ഒരു ചോയ്സ് ആയിട്ട് വരിക. അപ്പം എന്താണെങ്കിലും ഇത്തവണ ആർക്കായിരിക്കും ആ ഒരു ചോയ്സ് വരിക? മിക്കവാറും നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട്, ഇന്ത്യൻ മണ്ണിൽ നടക്കുന്നതുകൊണ്ട് തന്നെ സഞ്ജുവിനായിരിക്കും കൂടുതൽ മുൻഗണന എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ഒരു മാച്ച് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ക്രിക്കറ്റിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഫുട്ബോളിലേക്ക് നോക്കുവാണെങ്കിൽ ഫുട്ബോളിൽ ബ്രസീലിനെതിരെയുള്ള ആ ഒരു മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീം അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്നത് ലോക ചാമ്പ്യന്മാരാണ് നമ്മൾക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതും പ്രഥമ ലോക ചാമ്പ്യന്മാരായിട്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്വന്തമാക്കിയ ടീം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന പോലെ ഉറുഗ്വേ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരുകളിൽ ഒന്നാണ് അല്ലേ. അപ്പോൾ ഉറുഗ്വേക്കെതിരെയാണ് നമ്മളുടെ ഇന്നത്തെ മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. ഉജ്ജ്വല ഫോമിലുള്ള ഒരു ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മളുടെ ടീമിന് സാധിക്കട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷസ് ആണ് നമ്മൾക്ക് ഈ ഒരു ടൈമിൽ കൊടുക്കാനായിട്ടുള്ളത് അല്ലേ. അങ്ങനെ എന്തായാലും ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ തന്നെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളാണ്. ഇവിടെ എന്തായാലും നമ്മളുടെ മത്സരം നമ്മളുടെ ഹൈഡൻസിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂചനകൾ ഞാൻ ദാ ഒരിക്കൽ കൂടി പറയാം. ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. 2002 റിലീസായ ഒരു സിനിമയാണിത്. മോഹൻ സിതാരയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കുഞ്ചാക്കു ബോബൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓൾറെഡി ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, എനിക്ക് ആ സിനിമയിലെ പാട്ട് ലാസ്റ്റ് പ്ലേ ചെയ്യണേ എന്നുകൂടി പറഞ്ഞിട്ടുള്ള റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഏതായാലും ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും ശരി ഉത്തരങ്ങൾ അയക്കാം, അല്ലെങ്കിൽ സിനിമയുടെ പേര് അയക്കാം. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ, റൈറ്റ് ആൻസർ, സിനിമയുടെ പേര് വരുന്ന സമയത്ത് അടുത്തൊരു അടിപൊളി തമിഴ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്.
5: ചെന്നൈ ബീറ്റ്സ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

പുതിയ മുഖം മൂവിയിലെ ഒരു കിടിലം പാട്ടം കൂടി കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. വളരെ സിമ്പിൾ സൂചനയായിരുന്നു, പെട്ടെന്ന് സിനിമ എല്ലാവരും വളരെ സ്പീഡിൽ തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. 2002 റിലീസായൊരു സിനിമയായിരുന്നു ഇത്. മോഹൻ സിത്താരയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന്, അധികമൊന്നും സമയമെടുക്കേണ്ട വന്നില്ല, എല്ലാവരും പടപെടാന്ന് ഉത്തരങ്ങൾ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അൻസലായിരുന്നു ആദ്യം സിനിമ മനസ്സിലാക്കിയെടുത്തത്. പിന്നെ ധന്യയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നസീം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആഷിദ് രാജേഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന അൻസു ആണല്ലേ, ഓക്കെ, അൻസുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെരീഫ് ഹനീഫ് മെസ്സേജ് ചെയ്തു. അൻസൽ ഹബീബ് പറഞ്ഞത് ഇതിലെ ഒരു പാട്ടുണ്ട്, വെളുത്ത പെണ്ണിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ആ പാട്ട് ലാസ്റ്റ് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. റസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈസിൻ്റെ മെസ്സേജ് ഉണ്ട്, കളും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നു ജസ്റ്റ് ചേച്ചി. നെക്സ്റ്റ് വി ആൻഡ് ആർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും അർച്ചനയും ശ്യാമു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, രണ്ടുപേരും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ നൌഷാദ് കറക്റ്റായിട്ടുള്ള ആ സിനിമയുടെ പേര് പറയുന്നു. സരൂൻ്റെ മെസ്സേജ് ഉണ്ട്, ഫിറൂസിൻ്റെ മെസ്സേജ് ഉണ്ട്. അതുൽ കൃഷ്ണ റൈറ്റ് ആയിട്ട് അയക്കുന്നു. അഫ്നാ സെയ്ഫി ആളുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമസ്കാരം എല്ലാവർക്കും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വിശ്വൻ്റെ മെസ്സേജ് ഉണ്ട്. സുനിൽ കുമാർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആളുടെ പേരുണ്ടോ, പേരില്ല, സനു, ഓക്കെ, സനു ആണ് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫിറൂസിൻ്റെ ഒരു ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫിറോസും കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അമീൻ്റെ മെസ്സേജ് ഉണ്ട്, കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത പാട്ട് ഫേവറേറ്റ് സോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അരുൺ തോമസിൻ്റെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും റൈറ്റ് ആൻസർ തന്നെ പറഞ്ഞു. ആരും അധികമൊന്നും ആലോചിച്ച് ചിന്തിച്ചൊന്നും പോകേണ്ട വന്നില്ല, പടപെടാന്ന് ഉത്തരങ്ങൾ വന്നു. റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്നേഹിതൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റ് കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് പോകാം. വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം നമ്മുടെ ദോഹയായിരിക്കും അതിന് ആതിഥേയത്വം വഹിക്കാനായിട്ട് പോകും. നമുക്കറിയാം പല പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ഫോറം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ ദോഹ ആതിഥേയത്വം വഹിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു സെഷനിലൂടെ വരികയാണ്. 25-27 എന്നുള്ള തീയതികളിലായിരിക്കും വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം ദോഹയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 9-ാമത്തെ എഡിഷനാണ് കേട്ടോ. ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ് ഫോറം നമ്മുടെ ദോഹയിൽ വരും ദിവസങ്ങളിൽ 25-27 വരെ നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനിയിപ്പോൾ ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണി കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം 6 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ. ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത്. മീറ്റിങ്ങുകളായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ മൈൻഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും സെറ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. നേരത്തെ ആൻസർ ചോദിച്ച പോലെ സ്നേഹിതൻ മൂവിയിലെ പാട്ട് തന്നെയാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റൈറ്റ് ആൻസർ അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സിനിമയിലെ പാട്ട് തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റിനി മാഷപ്പിലെ സിനിമാ വിശേഷങ്ങളിൽ വീണ്ടും കേൾക്കാം കേട്ടോ.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Nesto, all that you need.
2: Time check. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. റേഡിയോ സുനോ 91.7 FM ൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം ഡെലിവറി. കൂടെയുണ്ട് അപ്പുണ്ണി. ഗുഡ് മോർണിംഗ്. നമസ്കാരം, കാലൈ വണക്കം, സുപ്രഭാതം. സമയം 10 മണിയൊക്കെ കഴിയുന്ന സമയത്ത് പല ആളുകളും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയമാണ്. ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി പോകുന്നു, ചില മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളുണ്ടാവാം. ഇനിയിപ്പോൾ വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പർച്ചേസിനൊക്കെ ഇറങ്ങിയതായിരിക്കും. അങ്ങനെ എന്തായാലും സജീവമാണ് ദോഹ നഗരവും ദോഹയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം. എല്ലാവരും യാത്രയിലാണ്, പലരും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ യാത്രയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരെയാണ്. ഇനിയുള്ള സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. എന്താണ് പരിപാടി? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മൈൻഡാക്കാതെ പോകരുത്. ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കാം. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ ജന്മദിനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൂടെ? 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുക. അതുപോലെ തന്നെ ക്ലൈമറ്റ് എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, അതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. നമ്മൾ ഈ സ്റ്റുഡിയോൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളാണ് പുറത്തുള്ളത്, എങ്ങനെയാണ് കാലാവസ്ഥ, ചൂടുണ്ടോ, ചൂട് കുറഞ്ഞോ, വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥയൊക്കെ ആ ഒരു സ്ക്രീൻഷോട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് പറഞ്ഞും വായിച്ചും കേട്ടും ഒക്കെ അങ്ങ് പോകാമല്ലോ അല്ലേ. ഓക്കെ, ആ വിശേഷങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരു വിശേഷം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഒരു കോച്ചായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം കോച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നതാ, കോച്ചെന്ന് പറയുമ്പോൾ ഒരു കായിക മത്സരം, ഇപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായിക ഇനം, അത് വരുന്ന സമയത്ത് ഒരു കോച്ച് നമ്മുടെ ലൈഫിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു ടീമിന് വരുന്നു, അതാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കോച്ചുമാരുടെ റോളുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിൽ മാത്രമല്ല കോച്ചുകളുള്ളത്, ലൈഫ് കോച്ചുണ്ട്. ഇപ്പോൾ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് കോച്ചുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിശീലകരെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് നാഷണൽ കോച്ച് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എവിടെയൊക്കെയോ അങ്ങനെ ഒരു സെലിബ്രേഷൻ നടക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് നമുക്കും സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണല്ലോ. നമുക്കുണ്ടായിട്ടില്ലേ ജീവിതത്തിലൊരു പരിശീലകർ? ആ പരിശീലകരുടെ വിശേഷങ്ങളും വേഷങ്ങളുമാണ് ഇന്ന് നമ്മളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വെയിറ്റ് ചെയ്തോളൂ കേട്ടോ, ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. BKU ബേത്ലഹേം കുടുംബ യൂണിറ്റ്. ഇപ്പോൾ OTTയിൽ വന്നപ്പോഴും ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു അപൂർവ കാഴ്ച കാണുന്നു. സിനിമ OTTയിൽ എത്തി, എന്നിട്ടും തിയേറ്ററുകളിലേക്ക് ആ സിനിമ കാണാനായിട്ട് ആളുകൾ പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ കേൾക്കാൻ പോകുന്നത് BKU ഒരു പാട്ടിലേക്ക്, നമ്മുടെ MG ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ.

0: വി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ.

ഓർഡിനറി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്, ചെറുതായിട്ടൊന്ന് ഡിലേ ആയി അല്ലേ. അതിന്റെ ഒരു വിശേഷം നിങ്ങൾക്ക് മാറ്റിനി മാഷപ്പിൽ കേൾക്കാനായിട്ട് പറ്റും. എന്തായാലും ഗുഡ് മോർണിംഗ് അപ്പു ബ്രോ, ഹൗ ആർ യു? ദിസ് ഈസ് ജസ്റ്റിൻ ഫ്രം കന്യാകുമാരി. ഫസ്റ്റ് ടൈം ആണ് മെസ്സേജ് അയക്കുന്നത്. ഐ ലൈക്ക് യുവർ പ്രോഗ്രാം. താങ്ക് യു. വളരെയധികം സന്തോഷം നൽകുന്ന, ഊർജ്ജം നൽകുന്ന ഒരു മെസ്സേജാണ് ജസ്റ്റിൻ ബ്രോ. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അല്ലമീൻ ബ്രോയിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അല്ലമീൻ ബ്രോയും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഓടി വന്നൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മളോട് സന്തോഷവും സ്നേഹമൊക്കെ അറിയിച്ചിട്ടേ പോവാറുള്ളൂ. അതുപോലെ തന്നെ എസ് പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചിരുന്നു. ഒരു സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള. ഓഫ് മിടുക്കൻ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടത്. അത് അദ്ദേഹത്തിന് ഇന്ന് പോകാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാനുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാറിൻ്റെ മോണിറ്ററിൽ തന്നെ, ആ സ്ക്രീനിൽ തന്നെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ പിടികിട്ടിട്ടോ, സഫാരി യസ്ദാനിൽ പോവാനുണ്ട്, അസീസയിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്, പിന്നെ ഇവിടെ റവാബിയിൽ പോവാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. എസ് പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും എത്തിയിട്ടുള്ളൊരു മെസ്സേജാണ്. ഒരുപാട് സന്തോഷം. ഷൈജു പുത്തലത്ത്, അദ്ദേഹമാണ് എസ് പി. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ ഗോകുൽ കൃഷ്ണയുടെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അരുൺ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ന് പലയിടങ്ങളിലെ നാഷണൽ കോച്ച് ഡേ ആയിട്ട് അടയാളപ്പെടുത്തുന്നൊരു ദിവസമാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കളിക്കാരൻ വിജയിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓർക്കുന്നത് ആ ഒരു കളിക്കാരൻ്റെ പേര് മാത്രമാണ്. പക്ഷേ ഒരു വിജയത്തിന് പിന്നിൽ കാണികളിൽ നിന്ന് അകന്ന് ഒരുപാട് മണിക്കൂറുകൾ പരിശീലിപ്പിച്ച ഒരാളും ഉണ്ടാകും, ഒരു കോച്ച്. ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മളെ ജയിക്കാൻ മാത്രമല്ല, തോൽവിയിൽ നിന്ന് പഠിക്കാൻ, വീണ്ടും എഴുന്നേൽക്കാൻ പഠിപ്പിച്ച ഒരുപാട് കോച്ച്മാരുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കായിക മത്സരം മാത്രമല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് വീഴ്ചയിൽ നിന്ന് ഉയർത്താൻ പ്രചോദനം നൽകിയത് ചിലപ്പോൾ നമ്മുടെ ഒപ്പം പഠിച്ചൊരു സീനിയർ ആയിരിക്കാം, എക്സ്പീരിയൻസും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ് എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ എംപ്ലോയി ആയിരിക്കാം. ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കായിക ഇനം മാത്രമല്ല, നമ്മുടെ ലൈഫിന് കോച്ചിങ് നൽകുന്ന ആളുകളുണ്ട്, നമ്മുടെ ബിസിനസ്സിന് കോച്ചിങ് നൽകുന്ന ആളുകളുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു കോച്ച് ആരായിരുന്നു? പല കാര്യങ്ങളുണ്ടാവും കേട്ടോ, എന്തുവാ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പല സമയങ്ങളിലും ഒരു കോച്ചായി മാറിയ ഒരാളുണ്ടാവും. അങ്ങനെ ഒരാളെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ 5000-9174-9174-917 നിങ്ങൾ വിളിക്കേണ്ടത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കോച്ചായ ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവരുടെ ഉപദേശം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അവർ ചെയ്യുന്നത് കണ്ടുപഠിച്ച് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ കോച്ചായി മാറിയ ഒരാൾ, അങ്ങനെയാണ് ഇന്നത്തെ കോച്ച് എന്ന വാക്കിനെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാളുണ്ടോ? മെസ്സേജുകൾ അയക്കാം 5000-9174, വിളിക്കാം 444-9174 എന്ന നമ്പറിലേക്ക്. ഉസ്താദ് മൂവിയിലെ പാട്ടിലേക്ക്. സഹോദര ബന്ധത്തിൻ്റെ മനോഹരമായ കഥ പറഞ്ഞ ഒരു ചിത്രം, ചേട്ടൻ്റെ ജിങ്കായി.

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആകുന്ന സമയത്ത് ഹോം ഡെലിവറി കേട്ടു പോകുന്ന വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണിത്. അപ്പോൾ ഒരുപാട് മെസ്സേജുകളിലേക്ക് വന്നിരിക്കുകയാണ്. തത്ത എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന്, തത്ത എനിക്ക് തോന്നുന്നു മോർണിംഗിൽ സ്ഥിരം മെസ്സേജ് അയക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മൻസൂർ എന്നോ മറ്റോ അല്ലേ, അല്ലേ തത്തേ? തത്തയും ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമീർ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നീട് ആബിൽ ഗുഡ് മോർണിംഗ് പറയുന്നു, ഹാവ് എ നൈസ് ഡേ പറയുന്നു. തിരിച്ചും ആബിലിനും അതുപോലെ നല്ലൊരു ദിവസം നേരെയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ലൈഫിൽ കോച്ചായ ഒരാൾ, അതായത് നീ ഒന്നുകൂടി ശ്രമിക്കൂ, നിനക്ക് കഴിയും, തോൽവി ഒന്നിൻ്റെ അവസാനമല്ലല്ലോ എന്നും ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരാളുണ്ടാവും. നമ്മുടെ വിജയങ്ങളെ ദൂരെ മാറി നിന്ന് നോക്കിക്കണ്ട ഒരാൾ. നമ്മളെപ്പോഴും പറയുന്നു അതൊരു സ്പോർട്സിലെ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ലൈഫിൻ്റെ കോച്ചായി വന്ന ഒരാൾ. അങ്ങനെ ഒരാളെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മുടെ ജോലിയിലായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സൊക്കെ തകർന്നിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഒരു കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് എത്തിയ ആളുകളുണ്ടാവാം. അവരെയൊക്കെ ഓർത്തെടുത്ത് പോകേണ്ട സമയമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പലരും ഓർത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കതിൽ ദിലീഷ് പറഞ്ഞ ഒരു മെസ്സേജ്, ദിലീഷ് പറയുന്നത് അതെന്നും എൻ്റെ അമ്മയാണ് എന്നുള്ളതാണ്. വളരെ മനോഹരമായൊരു സന്ദേശം കേട്ടോ. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിച്ചല്ല, ഞാൻ പല വ്യക്തികളെയൊക്കെയാണ് ചിന്തിച്ച് പോയത്, പക്ഷേ ദിലീഷിൻ്റെ ചിന്ത വളരെ മനോഹരമായി എന്നുള്ളതാണ്. സന്തോഷം ദിലീഷ്. അതുപോലെ തന്നെ റെജി വയനാടിൻ്റെ ഒരു മെസ്സേജിൻ്റെ, റെജി പറയുന്നത് ഇങ്ങനെയാണ്, ഓ ഒരു ഫോട്ടോയൊക്കെ അയച്ചിരുന്നിട്ടുണ്ട്. സാധാരണ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ തോന്നലുകൾ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനു മുമ്പ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഖത്തറിൽ ഏറ്റവും കുറച്ച് പ്രവാസികളുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്നായിരിക്കാം, അതിനുശേഷം വയനാടാണോ എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കോട്ടയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വയനാട് കൂട്ടം സൗഹൃദ സംഗമം നടക്കാനായിട്ട് പോവാണ്. വയനാട് കൂട്ടം സൗഹൃദ സംഗമം നടക്കാനായിട്ട് പോകുന്നത് ഐഡിയൽ സ്കൂളിൽ വെച്ചിട്ടാണ്, അബുഹമ്മൂർ ഐഡിയൽ സ്കൂളിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതലാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്, വയനാട് കൂട്ടം സൗഹൃദ സംഗമം. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ, വയനാടിൻ്റെ മനോഹാരിത പോലെ തന്നെ മനോഹരമാകട്ടെ നിങ്ങളുടെ ആ ഒരു സൗഹൃദ സംഗമം എന്നുകൂടി ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ആശംസിക്കുകയാണ്. ഹോം ഡെലിവറി.

0: ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.
1: Chennai beats
2: Tamu head of the hour in the art of podumakolanda

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഇതാ സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒക്ടോബർ 6 കേട്ടുകൊണ്ടിരിക്കുന്നു ഹോം ഡെലിവറി ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ നമ്മളിങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ കോച്ചസിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഒരുപാട് പേരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നു. ജീവിതത്തിൽ പല തരത്തിലുള്ള റോളുകൾ വഹിച്ച കോച്ചുകളുടെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈ സമയം തന്നെ മറ്റൊരു കാര്യം ഞാനിങ്ങനെ ഓർത്തു പോകുമായിരുന്നു. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് മൂഡ് സ്വിങ്സിൻ്റെ കാര്യം. ഇതെപ്പോഴും പറയുന്നത് സ്ത്രീകൾക്കാണ്, ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വരാറുള്ളത്. പക്ഷേ പുതിയൊരു പഠനം അനുസരിച്ചിട്ട് പുരുഷന്മാർക്കും മൂഡ് സ്വിങ്സ് വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. അത് പല തരത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈകാരിക ഒരവസ്ഥയാണിത്. ഈ വൈകാരിക അവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ചിലപ്പോൾ അത് മൗനമായിരിക്കും, ചിലപ്പോൾ അമിതമായ ഉൾസങ്കടമായിരിക്കും, അതല്ലെങ്കിൽ സാധാരണയുള്ള പെരുമാറ്റത്തിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. തുടർച്ചയായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്, അതിൽ നിന്നും അദ്ദേഹം മാറുന്ന സമയത്തും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അസാധാരണമായിട്ട് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ശബ്ദം ഉയർത്തുക, ക്ഷമ കുറയുക, അത് ഒരു മൂഡ് മാറ്റത്തിൻ്റെ സൂചനയാക്കിയാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ഓരോ ദേഷ്യ പ്രകടനത്തെയും മൂഡ് സ്വിങ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഈ പുതിയ പഠനം പറയുന്നത്. സ്ഥിരമായിട്ടുള്ള സമ്മർദ്ദവും ഉറക്കക്കുറവും ഇതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. മുമ്പ് വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കാൻ പോകുന്നു, കുടുംബാംഗങ്ങളോടൊപ്പം കറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാവരിൽ നിന്നും അകന്ന് നിൽക്കുന്നു, പെട്ടെന്ന് അകന്നു മാറുന്നു. പ്രത്യേകിച്ച് ഫോൺ കോളൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പെരുമാറുക. ഇനി ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടിയിട്ടും, നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ ഫ്ലാറ്റിലും നമ്മുടെ വില്ലയിലൊക്കെ ആയിരിക്കാം, പക്ഷെ ആ ഒരു പബ്ലിക് പ്ലേസിലേക്ക് നമ്മൾ വരില്ല. കോമൺ പ്ലേസ് ഉണ്ടല്ലോ, എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ, അവിടേക്ക് വരില്ല. നമ്മൾ നമ്മുടെ റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടും. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അതൊക്കെ ഈ നമ്മുടെ വൈകാരിക അവസ്ഥയുടെ മാറ്റമായിട്ട്, മൂഡ് സ്വിങ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ളൊരു മാറ്റം. അതായത് സാധാരണ ഒരു പക്ഷെ ശാന്തനായിരുന്ന ഒരാൾ പെട്ടെന്ന് വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പൂർണ്ണമായിട്ടും മൗനത്തിലേക്ക് മാറുന്ന ഒരു സമയം. ഇത് പുരുഷന്മാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. സാധാരണ നമ്മളെപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിലാണ് മൂഡ് സ്വിങ്സ് കുറേ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മൗനത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളെല്ലാം മൂഡ് സ്വിങ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പം എന്തായാലും ഇനിയുണ്ട് 1-2 കാര്യങ്ങൾ കൂടി. ഒരുപക്ഷെ നമ്മളേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ്, ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഉറക്കം സംബന്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പല ഇഷ്ടങ്ങൾ കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ചക്രമുത്തു മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. റേഡിയോ 91.7 FM-ൽ ഹോം ഡെലിവറി.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സാധാരണ നമ്മളിങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എന്ന് പറഞ്ഞ് പറയും, സ്റ്റേഷൻ ക്ലോക്കിൽ സമയം എന്ന് പറഞ്ഞ് പറയേ. ഇപ്പോൾ പല ഗസ്റ്റുകളും വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ സ്റ്റുഡിയോ ക്ലോക്ക് എവിടെയിരിക്കണേ എന്ന് ചോദിക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ് 10 മിനിറ്റ്.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
6: ചെന്നൈ ബീറ്റ്സ്,
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഒക്ടോബർ 6-ാം തീയതി ഹോം ഡെലിവറി കേട്ടുപോകുന്ന സമയം സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. സംസാരിച്ചു വന്നിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളിൽ മാത്രമല്ല മൂഡ് സ്വിങ്സ് ഉള്ളത്, പുരുഷന്മാരിലും മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്ഷനുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അത് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉറക്കത്തിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇഷ്ടങ്ങൾ കുറയുന്നു എന്നുള്ളത് ഈ നമ്മുടെ മാനസിക വൈകാരിക അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മുൻപ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാതെയാക്കി മാറുന്നു. അത് ശ്രദ്ധിക്കേണ്ട വലിയൊരു മാറ്റമാണ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഹോബി, അതില്ലെങ്കിൽ ജോലിയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത്, അതിലൊക്കെ താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ അത് ഒരു വെറും മൂഡ് മാറ്റം മാത്രമായിട്ട് കാണണ്ട, അത് അങ്ങനെ തള്ളിക്കളയരുത് എന്നുകൂടിയാണ് പറയുന്നത്. പിന്നെ മൂഡ് മാറുന്ന സമയത്തിൽ ഉറക്കത്തിലും വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാവും, മറ്റു ചിലർക്ക് പതിവിലധികം ഉറങ്ങാൻ തുടങ്ങും എന്നുള്ളതാണ്. ഉറക്കത്തിലെ ഈ മാറ്റങ്ങൾ ദിവസങ്ങളോളം തുടരുകയാണെങ്കിൽ അതിൻ്റെയും ഒരു കാരണം അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പെരുമാറ്റത്തിലുള്ള ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് അടുത്തറിയാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോഴായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഓഫീസിലെ സുഹൃത്തായിരിക്കാം, അതല്ലെങ്കിൽ ഓഫീസിന് പുറത്തേക്കുള്ളൊരു സൗഹൃദമായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവർക്കായിരിക്കും നമുക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ മൂഡിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നു എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അവരിൽ നിന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ വരുന്നൊരു മാറ്റം, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും ഒരു മൂഡ് സ്വിങ്സ് അതിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു വൈകാരിക അവസ്ഥയുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം. കുട്ടികളോടുള്ള നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള മനോഭാവങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അല്ലമീൻ പറയുന്നു, അയ്യോ അല്ലമീനെ എനിക്ക് ഇടയ്ക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ട്. എന്തായാലും കൂളായിട്ടിരിക്കുക. സനിൽജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഓക്കെ, പുരുഷന്മാർ മൗനത്തിലോട്ട് മാറുന്നത് തലയണ മന്ത്രത്തിൽ ഇന്നസെൻറ്റ് ചേട്ടൻ പറയുന്നത് പോലെ തന്നെ സ്വസ്ഥമായ കുടുംബജീവിതത്തിന് അനുസരണശീലവും മൗനവും ഒക്കെ നല്ലതാണ് കൊണ്ടാവാം അല്ലയോ, ആണോ അല്ലേ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുരുഷന്മാരിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സും എപ്പോഴും പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇവിടെ ഊട്ടിയുറപ്പിച്ച് പറയുകയാണ്. അടുത്ത പാട്ടിലേക്ക് പോകുന്നു. തേന്മാവിൻ കൊമ്പത്ത ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയിട്ടുണ്ടേ.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
3: ഹോം ഡെലിവറി.

അതിനുണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ജോലിയിലുണ്ടാവുന്ന സ്ട്രെസ്, അമിതഭാരം, അതോടൊപ്പം തന്നെ ചില അംഗങ്ങളിലെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടെങ്കിൽ അവർക്കും ഈ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ജോലി ഭാരത്തിൽ നിന്നും അതുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഉറക്കക്കുറവ്. ഉറക്കക്കുറവും ഉറക്കക്കൂടുതലും അത് നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തു പോയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അധികമായിട്ടുള്ള ജീവിത മാറ്റങ്ങൾ, ജീവിതത്തിൽ പെട്ടെന്നൊരു വലിയ മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ കൃത്യമായ നമ്മുടെ ബിസിനസ്സിൽ കൃത്യമായ ഇൻകം ഉണ്ടായിരുന്നു, ആ ബിസിനസ്സിലെ കൃത്യമായ ഇൻകം നിലയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ കൃത്യമായ സാലറി ഉണ്ടാകുന്നു, ഉണ്ടായിരുന്നു, ആ സാലറി ഡിലേ ആവുന്നു, അതല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്രഷർ നമുക്ക് ലഭിച്ചു തുടങ്ങിയാൽ മൂഡ് സ്വിങ്സിലേക്ക് നമ്മൾ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരവസ്ഥയൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ എന്ത് മാറ്റങ്ങളുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാതെ പോവുകയും നമ്മൾ തിരിച്ചറിയാതെ പോവുകയും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പുരുഷ കേസരികളോട് പറയാനുള്ളത്. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത്, നമ്മുടെ ഫാമിലിയോട്, പിന്നെ നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ ആ പാർട്ട്ണറാണ് ഏറ്റവും മികച്ച ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് തുറന്ന് സംസാരിച്ച് അതിനൊരു ഒരു ഒരു ഒരു അത് ഒരു സ്ഥലത്ത് ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ചോക്ലേറ്റ് മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോക്ലേറ്റ് മൂവിയിലെ ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് സമയം നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ഏത് സമയവും കേൾക്കാൻ കാരണം ആ പാട്ട് പാടിയ ആളുടെ ശബ്ദം തന്നെയാണ്, മറ്റാരുമല്ല ഷഹബാസ് അമൻ. ദാ അദ്ദേഹം ഒക്ടോബർ 16 തീയതി ദോഹയിലേക്ക് എത്തുകയാണ്. നമ്മുടെ ക്യൂൻ ഇവൻസിൻ്റെ മറ്റൊരു ഇവൻറ്റും വഴിയായിട്ടാണ് അദ്ദേഹം ദോഹയിലേക്ക് എത്തുന്നത്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. നമ്മുടെ ക്യു എൻ സി സി ഹാളിൽ വെച്ചിട്ട് ഒക്ടോബർ 16 തീയതിയാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുക, ക്യൂ ടിക്കറ്റ്സിലുണ്ട്. ക്യൂ ടിക്കറ്റ്സ് വഴി നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. എനിക്ക് തോന്നുന്നു 75 റിയാല് മുതലുള്ള ടിക്കറ്റുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ടിക്കറ്റുകൾ സ്വന്തമാക്കി പ്രണയത്തിനാൽ ഷഹബാസ് അമനൊപ്പം നമുക്ക് പാടാം, പറയാം, ആസ്വദിക്കാം. ദ റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി. കൂടെയുണ്ട് അപ്പുണ്ണി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: സമയം 11 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ചൊവ്വാഴ്ച ദിവസം ഒക്ടോബർ 6 ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരുപാട് ഇവൻറ്റുകൾ നമ്മുടെ ഖത്തറിലേക്ക് വരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഹൃദയരാഗങ്ങൾ സീസൺ 9, പ്രവാസി ജീവിതത്തിൻ്റെ സന്തോഷത്തുടിപ്പായി ഒഴുകിയെത്തുന്ന ഒരു ഇവൻറ്റ് എന്താണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്ന. ആലിഷൻ റെസ്റ്റോറൻറ്റുമായിട്ടാണ് ചന്ദ്രകല ആർട്സ് ഒരു ഹൃദയരാഗങ്ങൾ സീസൺ 9 നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ വളരെ മനോഹരമാണ്, പ്രമദവനം. വീണ്ടും മനോഹരമായൊരു പേരല്ലേ. മലയാള ഗാനരചനയിൽ ജീവിതാനുഭവങ്ങളുടെ പുതിയൊരു കാവ്യഭാഷ്യം തീർത്ത കവികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, ഇവരുടെ പ്രശസ്തമായ ഗാനങ്ങളാണ് കോർത്തിണക്കുന്നത്. അങ്ങനെ ഒരു സംഗീത രാവായിരിക്കും നമുക്ക് സമ്മാനിക്കപ്പെടാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമാകാൻ എത്തുന്ന കലാകാരന്മാർ, സിംഗേഴ്സ് എന്ന് പറയുന്നത് ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം. എന്തായാലും ഇതിൽ വലിയൊരു സന്തോഷമുള്ളത് എന്ന് എനിക്ക് തോന്നുന്ന, കുറേ അധികം നാളുകളായി ബിജു നാരായണനും മധു ബാലകൃഷ്ണനും അവർ രണ്ടുപേരെയും ഒരുമിച്ചൊരു വേദിയിൽ കണ്ടിട്ട് കുറച്ചധികം നാളായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്ന ഒരു എന്താ പറയുന്ന ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും എന്ന ഇവൻ്റ് നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതിലും വലിയ ഒരു സംഗീത രാവ് ഒരുങ്ങുന്നുണ്ട്, മറ്റൊരു സംഗീത രാവ് ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്കും നമ്മൾ എത്തുന്നതായിരിക്കും. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആകുമ്പോൾ ഒരു പുതിയ മുഖം നമ്മൾ സമ്മാനിക്കുകയാണ്.

0: ഇടത്തിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസം 6 ഒക്ടോബർ നമ്മൾ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. നമ്മൾ ഒരുപാട് ഇഷ്ട സ്ഥലങ്ങളുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ എത്രയിടങ്ങളിൽ പോകാൻ ഇനിയും ബാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കേരളത്തിലെ സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ എന്താ പറയുന്ന കലവറയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവാം. പക്ഷേ ഈ കേരളത്തിലെ തന്നെ ഞാൻ ഇപ്പോഴും വളരെ വിഷമത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യം, എനിക്ക് ഞാൻ കണ്ണൂരും കാസർഗോഡും ഇതുവരെ പോയിട്ടില്ല, ഈ 2 ജില്ലകളിൽ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യം. അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്ക് തന്നെ ഒട്ടുമിക്ക മലയാളികളും പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കാം മൂന്നാർ. മൂന്നാറിലേക്ക് നമ്മളിപ്പോൾ അടിമാലിയിൽ നിന്നും അല്ലെങ്കിൽ കോതമംഗലത്ത് നിന്നൊക്കെ യാത്ര തിരിഞ്ഞ് അതിൻ്റെ ആ മലയോര കാഴ്ചകളും ഭംഗിയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും തേയിലത്തോട്ടങ്ങളുടെ ആ മനോഹാരിതയൊക്കെ കണ്ട് ഇങ്ങനെ പോയി പോയി പോയി പോയി പോയി ഇങ്ങനെ ചെന്ന് അങ്ങ് ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ വിൽപ്പന കടകളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവും. അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാഗി നൂഡിൽസ് അവിടെ വിൽപ്പനയ്ക്കുണ്ടാവും. അപ്പോൾ നമ്മളത് ചിലപ്പോൾ നമ്മൾ താഴെ നിന്നൊന്നും കഴിക്കാതെയൊക്കെ ആയിരിക്കും കയറിയത്, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഭക്ഷണം കരുതാതെയും കഴിക്കാതെയും കയറുന്നതായിരിക്കാം. പക്ഷേ ഈ മൂന്നാറിൻ്റെയൊക്കെ മണ്ടൊക്കെ ചെന്നിട്ട്, മൂന്നാർ ആയിക്കോട്ടെ വാഗമൺ ആയിക്കോട്ടെ, അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ ചെറിയ നൂഡിൽസ് കിട്ടും, എൻ്റെ പൊന്നോ, അതവിടെ നിന്ന് കഴിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ടേസ്റ്റുണ്ട്, വാവ്, ഒരു രക്ഷയില്ല. ഏത് മലയോര പ്രദേശത്തേക്ക് ചെന്ന് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ കിൽപ്പിത്തിരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നൂഡിൽസ് ആണെങ്കിലും ശരി, അത് അതുപോലെയുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫീലാണ്. പ്രത്യേകിച്ച് നൂഡിൽസ് സത്യം പറഞ്ഞാൽ അതിന് വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അതുറപ്പാ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ആ സമയത്ത് കിട്ടി കഴിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് ഗംഭീരൊരു ഫീലാണ്. അപ്പോൾ ഇന്നത്തെ ഹോം ഡെലിവറിയിൽ ഈ ഒരു മണിക്കൂറിൽ അത്തരത്തിലുള്ളൊരു വിജയ കഥ പറയാനുണ്ട്. അതായത് മലയോര മേഖലയിൽ നൂഡിൽസ് വിറ്റ് ദിവസങ്ങൾ ആയിരങ്ങൾ ദിവസങ്ങളിൽ ആയിരങ്ങൾ സമ്പാദിക്കുന്ന ഒരാളുടെ കഥ. ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ദോഹ ടു ഡൽഹിയാണ് നമ്മൾ പോകുന്നത്. ദോഹ ടു ഡൽഹി. ഇത് ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെയുണ്ട് അപ്പുണ്ണി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, ചൊവ്വാഴ്ച ദിവസം 6 തീയതി. ഇത് ഹോം ഡെലിവറി.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളേ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
5: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
2: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ.

സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആകുന്ന ഈ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാണ്. ചോദ്യമല്ല കേട്ടോ, ഇത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ബിസിനസ് തുടങ്ങാൻ പൈസ ആവശ്യമില്ല എന്ന് പറയും. അതെങ്ങനെ ശരിയാവണേ? ബിസിനസ് തുടങ്ങാൻ പൈസ വേണ്ടേ? പക്ഷേ വലിയ നിക്ഷേപമോ വലിയ ബിസിനസ് പ്ലാനോ ഇല്ലാതെ ഒരു കുഞ്ഞു ബിസിനസ് ഐഡിയ ഒന്നുമില്ല, ന്യൂഡിൽസ് കച്ചവടം. ഇത് ചെയ്തത് ബദൽ താക്കൂർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അദ്ദേഹമാണ് ഇത് ചെയ്തത്. ഈ ഒരു സമയം ഹോം ഡെലിവറിയിൽ എപ്പോഴും ഭക്ഷണ വിശേഷങ്ങളാണ് നമ്മൾ. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലമുകളിലെത്തുന്ന വിനോദസഞ്ചാരികളെയും ട്രക്കിംഗ് നടത്തുന്നവരെയും ലക്ഷ്യമിട്ടാണ് ന്യൂഡിൽസ് കച്ചവടം. ഒരു ചെറിയ ന്യൂഡിൽസ് സ്റ്റാള് അത് അദ്ദേഹം ഇടുന്നു. എന്നിട്ട് ഈ മുകളിലെത്തുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം അധികം കഴിക്കാതെയോ കയ്യിൽ കരുതാതെയോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ആ സമയത്താണ് നല്ല ചൂടുള്ള ന്യൂഡിൽസ് കിട്ടുകയാണെന്ന് കരുതുക. അപ്പോൾ ആ ചൂടുള്ള ഭക്ഷണം ലഭിക്കുന്നതിന് ട്രക്കിംഗ് കഴിഞ്ഞ് വരുന്ന ആളുകൾ, വിനോദസഞ്ചാരികൾ, ഇവർക്കെല്ലാവർക്കും ചൂടുള്ള ഭക്ഷണം ലഭിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ താക്കൂർ അദ്ദേഹം ഈ മലമുകളിൽ ന്യൂഡിൽസിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം 21,000 രൂപ കടന്നു. വെറുതെ ന്യൂഡിൽസ് മാത്രം വിറ്റുകൊണ്ട് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ സ്റ്റാള്, ഒരു മേശ, ആവശ്യമായിട്ടുള്ള ചേരുവകൾ, പാചകത്തിന് വേണ്ടിയിട്ടുള്ള ആ സിലിണ്ടർ, ഇതൊക്കെ അവിടെ എത്തിച്ചു. അങ്ങനെ മാഗി ന്യൂഡിൽസ് വിൽക്കുന്നു. സാധാരണ മാഗിക്ക് 70 രൂപ, ചീസ് മാഗിക്ക് 100 രൂപയായിരുന്നു വില. അങ്ങനെ ഒരൊറ്റ ദിവസം 21,000 രൂപയുടെ കച്ചവടം. കേരളത്തിൽ എത്ര മലമുകളുണ്ട്! എവിടേക്കൊക്കെ പോകാം നമുക്ക്? മൂന്നാറിൽ ന്യൂഡിൽസ് വിറ്റാലോ, വയനാട് ചുരത്തിൽ ന്യൂഡിൽസ് വിറ്റാലോ, വാഗമണിലോ, ഇടുക്കിയിലോ, രാമക്കൽമേടിലോ, എവിടെയെങ്കിലുമൊക്കെ പോയി ന്യൂഡിൽസ് വിറ്റാലോ എന്ന് ഇപ്പം ആലോചിക്കും. ഇതാണ് പറയുന്നത്, ബിസിനസ് തുടങ്ങാൻ മനസ്സ് മാത്രം മതി, വലിയ ആശയങ്ങൾ വേണ്ട, വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. ഒരു ദിവസം 21,000 രൂപ. ഒരുപക്ഷെ അദ്ദേഹം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. എന്നിരുന്നാൽ കൂടിയിട്ടും ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആശയങ്ങൾക്ക് അനന്തമായ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ന്യൂഡിൽസ് കഥ പറയുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും റെസിപ്പിയൊക്കെ കൊടുക്കണമല്ലോ. നിങ്ങളുടെ റൂമിലെ ആ കിടിലൻ ന്യൂഡിൽസ് മേക്കർ ആരാണ്? ഈ ന്യൂഡിൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂഡിൽസ് ഇപ്പം അതിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ചേരുവകൾ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും ചില ആളുകൾ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ന്യൂഡിൽസ് ആയിരിക്കും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ന്യൂഡിൽസ് ഫ്രീക്കന്മാരെ, ന്യൂഡിൽസ് മേക്കേഴ്സിനെ പരിചയപ്പെടുത്തു. അവർ ചെയ്യുന്ന രീതി എന്താണെന്ന് പരിചയപ്പെടുത്താം. ഇനി നിങ്ങളൊരു ന്യൂഡിൽസ് മേക്കർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? എല്ലാവർക്കും കേൾക്കട്ടെ. കാരണം ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ന്യൂഡിൽസിനെ കൊണ്ട് ഏറ്റവും വലിയ എന്താ പറയുക, സഹായവും ആശ്രയവും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പം നിങ്ങളുണ്ടാക്കുന്ന ഒരു രീതി, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയത് കഴിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാവോ? ഒന്നുകിൽ വിളിച്ചോളൂ 444-99 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയച്ചോളൂ കേട്ടോ, 500-99 എന്ന നമ്പറിലേക്ക്. ഇനി ഹോം ഡെലിവറി, ന്യൂഡിൽസ് ഡെലിവറി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹോം ഡെലിവറി.

0: പാടില്ലല്ലോ.
1: പാടണ്ട
0: പാടണ്ട പാടുപെടും.
2: മഞ്ഞുമലയിൽ മാഗി വിറ്റ ഒരു കണ്ടന്റ് ക്രിയേറ്റർ,
1: യെസ്,
2: അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. ബദൽ താക്കൂർ എന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു വലിയ നിക്ഷേപമോ ഒരു വലിയ ബിസിനസ് പ്ലാനോ ഇല്ലാതെ ഒരു മഞ്ഞുമലയുടെ മുകളിൽ ചൂട് മാഗി നൂഡിൽസ് വിൽക്കുന്നു. ഒരു ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ വരുമാനം 21,000 രൂപ.
1: എന്താല്ലേ,
2: ഒരു പ്ലാനിങ്ങും വേണ്ട. ഇതാണ് പറയുന്നത്, ബിസിനസ് നടത്താനായിട്ട് പ്ലാനിങ്ങും വേണ്ട, പൈസയും വേണ്ട.
1: അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു നല്ല ചൂട് മാഗി കഴിക്കാൻ തോന്നിപ്പോ.
2: ആ വിശേഷമാണ് പറഞ്ഞു വന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മൂന്നാറിലെ കഥകളൊക്കെ പറയായിരുന്നു. മൂന്നാറിന്റെ മുകളിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഡാമിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോ നമ്മുടെ അവിടെ വ്യൂ പോയിന്റുകളിലൊക്കെ ഇതുപോലെ തന്നെ ന്യൂഡിൽസ് കടകളുണ്ടാവും. അപ്പൊ നമ്മള് പ്രധാനമായിട്ട് ഒരുപാട് ഭക്ഷണമൊന്നും കഴിച്ചോ കരുതിയോ ഒക്കെ പോവാത്തതായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മള് ന്യൂഡിൽസ് കഴിക്കും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമ്മളിങ്ങനെ പ്രവാസ ലോകത്തേക്കൊക്കെ വരുന്ന സമയത്ത് ബാച്ചിലറായിട്ട് താമസിക്കുന്ന ഭക്ഷണമൊന്നും കഴിച്ചോ കരുതിയോ ഒക്കെ പോവാത്തതായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മള് ന്യൂഡിൽസ് കഴിക്കും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമ്മളിങ്ങനെ പ്രവാസ ലോകത്തേക്കൊക്കെ വരുന്ന സമയത്ത് ബാച്ചിലറായിട്ട് താമസിക്കുന്ന

0: മാത്രം പോകുന്ന ഒരാളാണ്. സോ ബേസിക്കലി ആ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ വെജിറ്റബിൾ, ആവശ്യത്തിന് മാത്രം ചിക്കൻ, അതായത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ചിക്കൻ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നേരെ തിരിച്ച് മസാലയും കാര്യങ്ങളും വേണം, ഉപ്പ് വളരെ കുറവായിരിക്കും. ഇതാണ് ബേസിക് എന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൂഡിൽസ് ആണെങ്കിലും പാസ്ത ആണെങ്കിലും എന്താണോ സാധനം കയ്യിലുള്ളത്, അത് നല്ലപോലെ ചൂടുവെള്ളത്തില് അങ്ങോട്ടേക്ക് കുതിർത്തങ്ങോട്ട് വയ്ക്കും. അത് നന്നായിട്ട് അങ്ങോട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്, അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തിളപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അത് നന്നായിട്ട് ഇരുന്ന് തന്നെ കുക്കാവും. എങ്ങനെ വേണമെങ്കിലും ഈ ദ വേ യു കണ്ടു. പക്ഷെ ഞാൻ നേരെ തിരിച്ച് കെറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കാക്കാൻ വേണ്ടി സൈഡിൽ മാറ്റി വെക്കും. ആ സമയം കൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങൾ ചെയ്യും. കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്കാണ് ഞാൻ ഇപ്പം ഓണിയൻ, ക്യാപ്സിക്കം, മഷ്റൂം, എന്ത് കയ്യിൽ കിട്ടിയാലും അങ്ങനത്തെ സാധനങ്ങൾ, തക്കാളി ഒഴിച്ച് ഞാൻ
1: എന്തുവിടും,
0: റിച്ചാണ്. ഒന്നും ഇല്ലെങ്കിൽ ഓണിയൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഉറപ്പായിട്ട് അതിനകത്ത് ജിഞ്ചറും ഉണ്ടാവും, ഗാർലിക്കും ഉണ്ടാവും. ഇത് രണ്ടും കുറച്ച് എന്തായാലും നല്ല ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ടാവും. അതിലേക്കാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം പൊടിക്ക് മുളകുപൊടി മാത്രമേ ഇടുള്ളൂ. കാരണം മറ്റതിന്റെ മസാല ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാർക്ക് എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും നൂഡിൽസ് എന്ന് പറയുമ്പോൾ മാഗി മസാലയാണ് മൈൻഡിലുള്ളത്. ക്യൂബല്ല, അതിന്റെ ഉള്ളിലൊരു മസാലയുണ്ട് അത്. അപ്പൊ അതുകൊണ്ട് അതിട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് സോട്ടേ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ സംഭവം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാഗി അതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എപ്പോഴും മാഗി സെറ്റായി വരുമ്പോഴത്തേക്കും ഫുൾ വെള്ളത്തിന്റെ അംശം ഒക്കെ പോയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാഗി ആണെങ്കിലും പാസ്ത ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയി പോവും എടുത്ത് കഴിക്കാൻ നേരത്ത്. അതുകൊണ്ട് കുറച്ച് വെള്ളം നിൽക്കുന്ന പോലത്തെ ഒരു പാകത്തില്
1: വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കണം,
0: കുറച്ച് കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഒന്നിങ്ങനെ വെള്ളം ഒന്ന് അതിലൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന പോലെ ഒരു ലേശം ഒരു ഗ്രേവി അതിനകത്ത് ഉള്ള പോലെ ഒരു പരുവത്തിൽ എടുക്കുക. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വിളമ്പി എല്ലാവരും കഴിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി.
1: അടിപൊളി. അപ്പോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അഷ്ടമി സ്പെഷ്യൽ നൂഡിൽസ് ആണ്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അഷ്ടമി ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പറയല്ല, റിച്ച് ആണേ റിച്ച്. ഇനി വരുന്ന പാട്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയ ഒരു പാട്ടാണ്.
0: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോ തന്നെ ആ ഒരു സിംഗർ പറഞ്ഞു കേട്ടപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാട്ടിന്റെ പാട്ടിനോടുള്ള ആൾക്കാരുടെ ഇഷ്ടമൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഭയങ്കര അതിശയത്തോടെ കേട്ടിരുന്നു.
1: തീർച്ചയായിട്ടും ബ്രഹ്മദത്തൻ എന്ന് റിലീസാകാതെ പോയ ഒരു ചിത്രത്തിലെ ഒരു പാട്ട്. പാട്ട് സ്പെഷ്യലായിട്ട് ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്, മറ്റാരുമല്ല നമ്മുടെ പ്രേം സിംഗ്. അദ്ദേഹമാണ് ഈ പാട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത്.
0: ഉറപ്പായിട്ടും. എന്നിട്ട് നമ്മൾ ചോദിച്ചു എം ജി ശ്രീകുമാറിന്റെ അടുത്ത്, പിന്നെ അദ്ദേഹം പാടി. എന്തായാലും നമുക്കിപ്പോ അത് കേൾക്കാം.
1: വരികൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനോഹരമായ ഒരു ഗാനം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: സമയം 12 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ഹോം ഡെലിവറിയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയൂണിന് വേണ്ടിയിട്ട് അല്ലേ. ഉച്ചയൂണ് എവിടെ കഴിക്കാം, നല്ല ഭക്ഷണം എവിടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി എവിടെ കഴിക്കാം. ചില ആളുകളുണ്ട് ആർക്കെങ്കിലുമൊക്കെ അവർക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോട്ടലുകളിൽ നിന്നോ റെസ്റ്റോറൻറ്റുകളിൽ നിന്നോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, വർത്തമാനം പറയണം, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം, ചർച്ച ചെയ്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ചില ആളുകൾ അങ്ങനെയല്ല, സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് പതുക്കെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു സമയം ചോദിക്കാനായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഹോം ഡെലിവറി വിശേഷങ്ങളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും രാവിലെ 10 മണി തൊട്ട് ഒരുപാട് മെസ്സേജുകളും നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ചെറിയ വിഷ് കൂടെ ഈ സമയം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അശോകിൻ്റെ മെസ്സേജാണ്. അശോക് ചോദിക്കുന്നത് അദ്വിത് നായർ, ആളുടെ പിറന്നാളാണ്, അദ്വിത് നായർക്ക് ഒരു പിറന്നാൾ ആശംസകൾ അറിയിക്കാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണ്, 5ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്വിത് എന്ന് തന്നെയല്ലേ, അതെ, അദ്വൈതിന് നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.

ഓക്കെ, അദ്വൈത് സന്തോഷമായി കാണുമെന്ന് കരുതുന്നു. എന്തായാലും വിശേഷങ്ങളെല്ലാം തീരുന്നു. ഇനി നാളെ 10 മണിക്ക് വീണ്ടും കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് നിസയും അഷ്ടമിയൊക്കെ മാറ്റിനി മാഷപ്പിൽ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ ബ്രിൻഡോ എന്ന കഥാപാത്രത്തെ, നിവിൻ പോളി, സുരേഷ് കൃഷ്ണ, പിന്നെ ബ്രിൻഡോ, ബ്രിൻഡോ അതായത് ഷമീർ. അപ്പോൾ ഷമീർ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കേട്ടു പോവുക. ഇനി മാറ്റിനി ക്ലാസിക്കിൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. കാണാനിരിക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാം സഫലമാകട്ടെ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇലക്ട്രോണിക് ഐറ്റംസ് 180 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
4: ഓഫറുകളുടെ തലപ്പൊക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி.
0: யூஆர் லிஸ்னிங் டு
6: ரேடியோ சுனோ. கேட்டு கேட்டு கூட்டு கூட
5: ரேடியோ சுனோ.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റാൻ വീട് കാട് കയറി
0: അറ്റാറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കാം.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: ഐ ആം ടൊവിനോ തോമസ്.
1: ടൊവിനോ തോമസ്
2: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ
3: ചാപ്റ്റർ 2 ഞാനാ മോനെ.
0: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
4: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: ആക്ഷൻ
6: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ
8: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
10: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
11: മാറ്റിനി ക്ലാസിക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM. You are listening to Radio Suno 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ ഇനി സിനിമാ വിശേഷങ്ങളാണ്. അഷ്ടമിയും നിസയുമാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
1: ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് തിരുത്തി പറയാനായിട്ടുണ്ട്. യു കെ അല്ല, അയർലൻഡ് ആണ് ബി കെയിൽ പറയുന്ന രാജ്യം. അത് ഒരു ഒരെണ്ണം അങ്ങനെ കുറച്ചധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: കുഴപ്പമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മുടെ ഓർമ്മയിൽ നിന്നും എടുത്ത് പറയുന്ന സമയത്ത് എങ്ങനെ പോലും ഒരു നോർമൽ ചർച്ചയാണല്ലോ. ആ സമയത്തൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു ഇരിക്കും. എന്താണെങ്കിലും ശരി തന്നെ, ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
1: ജയിലർ 2.
0: എന്റെ മോനെ, ശരിക്കുണ്ടല്ലോ ഇന്നലെ നിസ പോയ
1: ശേഷം വന്നത്.
0: ഞങ്ങൾ ഇവിടെ വലിയ സ്ക്രീനിലിട്ടിട്ട്
1: എല്ലാവരും ഒരുമിച്ച്
0: കണ്ടപ്പോ ഒരുമിച്ചൊരു ഗൂസ് ബംസ് വരാന്ന് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയധികം മില്യൻസ് ഓഫ് വ്യൂസ് ആൻഡ് അത്രയധികം കമന്റുകൾ, എത്രയൊക്കെയാണെങ്കിലും മലയാളികൾ എല്ലാവരും പോയിട്ട് കമന്റ് ബോക്സ് തൂക്കിയ ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു ട്രെയിലർ. അങ്ങനെ ഭയങ്കര രസമുണ്ട് അല്ലേ.
1: എനിക്കൊന്ന് ലാലേട്ടൻ എത്ര സെക്കൻഡ് ഉണ്ടാവും ആ ട്രെയിലറിൽ?
0: വെരി വെരി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്
1: അല്ലേ.
0: അതെ,
1: പക്ഷെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കേ, എങ്കയോ പോയിട്ടേ എന്ന് പറയുന്ന പോലെയാണ്. മലയാളിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങുന്ന തന്നെ
0: അദ്ദേഹത്തിലാണ്,
1: ആളിലാണെന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്.
0: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
1: ക്യാരക്ടർ. ഹക്കീം ഷായ അല്ലേ നമ്മൾ ഇടയ്ക്ക് കണ്ടത്? ആ ട്രെയിലറിൽ തന്നെ ഹക്കീം ഷായ ആണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഹക്കീം ഷായ ആണെന്ന്
0: തോന്നുന്നു.
1: ഒറ്റ ഷോട്ടിലേ ഉള്ളൂ, അത് ഹക്കീം ഷായ ആണെന്നാണ്. അങ്ങനെ മലയാളികളായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ജയിലർ 2-ൽ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള.
0: വിദ്യാബാലൻ വീണ്ടും ഒരു നല്ല ക്യാരക്ടർ മാസ്സായിട്ട് വരുന്നത് കണ്ടപ്പോഴും,
1: അതും ആ ഡയലോഗ് തകർപ്പൻ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടല്ലേ.
0: വേണോ വേണ്ടെന്നൊന്നും ചോദിക്കണ്ട, ചായ വേണോ കോഫി വേണോ,
1: അതെ അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സ്വാഗും ആ ലുക്കും എല്ലാരെയും മൊത്തത്തിലെ നെൽസൺ എന്താ പറയാ ചെതറി വിട്ടിട്ടെന്നൊക്കെ പറയുന്നത് അടിപൊളിയത്തി തകർപ്പനാക്കിയിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും
1: നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വരും
0: ഉറപ്പായിട്ടും. ഈ പറഞ്ഞ ഇതിലെ തന്നെ ഡീകോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ പിന്നെയാണ് മനസ്സിലാക്കിയത്. അല്ലാത്ത ഇങ്ങനെ നമ്മുടെ ഇതുണ്ടല്ലോ, കാറിന്റെ ഷോട്ട് വരുന്നുണ്ട്, അതായത് ഇങ്ങനെ ഗിയർ മാറ്റുന്ന ഷോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഗിയർ മാറ്റുന്ന കൈയൊക്കെ ലാലേട്ടന്റെയാണ്. പക്ഷെ അതൊക്കെ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വരുന്നു എന്നുള്ളതാണ്.
1: അതെ, പെട്ടെന്ന് ആൾ കണ്ടുപിടിച്ചിട്ട് അതാണ് ഇതാണെന്നുള്ളത് ആളുകൾ എങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്യുവിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. മാത്യു എന്നുള്ള ലാലേട്ടന്റെ ക്യാരക്ടർ, അങ്ങനെ മൊത്തത്തിൽ സ്റ്റൈൽ മന്നൻ തകർക്കാൻ പോവാണ്. മുത്തുവേൽ പാണ്ഡ്യൻ അല്ലേ,
0: മുത്തുവേൽ പാണ്ഡ്യൻ വേറെ ലെവലാക്കും. എന്തായാലും അത് മിസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസസ് കേൾപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ജയിലർ 2. കണ്ടവർ, അത് ഇഷ്ടപ്പെട്ടവർ, പ്ലീസ് ഡു മെസ്സേജ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇഷ്ടപ്പെട്ടത്? ലാലേട്ടന്റെ പോർഷനാണോ, അല്ലെങ്കിൽ വേറെ? എനിക്ക് ലാസ്റ്റിലത്തെ എൻഡിലെ ഡയലോഗ് ഇഷ്ടപ്പെട്ട്, ഒന്നും അറിയാതെ വണ്ടി കഴുകിയിട്ടിരിക്കുന്നത്
1: യോഗി ബാബുവിന്റെ ഡയലോഗ്,
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
1: അത് എല്ലാത്തിന്റെ ഒരു മിക്സ് ആണ് ആ മൂവി, അതാണ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്യുന്നത്.
0: എന്തായാലും മെസ്സേജ് അയക്കാം 5000-997-ലേക്ക്. ഇവിടെ സിനിമാ വിശേഷങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: ജയിലർ 2 വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് മാറ്റിനി മാഷപ്പിൽ പറഞ്ഞു തുടങ്ങിയത്. ഒന്ന് മാസായിട്ട് തുടങ്ങാന്ന് അങ്ങോട്ട് വിചാരിച്ചു.
4: ഉറപ്പായിട്ടും മാസ് തന്നെയാണ്, കാരണം അത്രയധികം ക്യാരക്ടേഴ്സ്. പക്ഷെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്, രമ്യ കൃഷ്ണനെ മാത്രം കാണിച്ചില്ല.
3: അയ്യോ, ആ ശരിയാണല്ലോ
4: അല്ലേ, രമ്യ കൃഷ്ണൻ ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണല്ലോ, പക്ഷെ കാണിച്ചില്ല. മേ ബി വി നോ എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കും, നമ്മുടെ
3: മൈൻഡിലുണ്ടല്ലോ.
4: ആ മോളെയും കാണിച്ചില്ല, മരുമകളെയും കാണിച്ചില്ല, അമ്മേനെയും
3: കാണിച്ചില്ല.
4: ആ ഒരു സംഭവം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലരുടെയൊക്കെ ഷാഡോസ് ഒക്കെ കാണിക്കുന്നു, അത്
3: ആരാണെന്നുള്ളൊരു ഡിസ്കഷൻ
4: നടക്കുന്നു. എന്റെ ഉള്ളിൽ ഹൃത്തിക് റോഷൻ ആണെന്നാണ്
3: എന്ത് തോന്നുന്നു. നിങ്ങൾക്ക്, നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടോ, എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം?
4: എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടറിയാം,
3: കണ്ടറിയാം, എന്തായാലും വരും ദിവസങ്ങളിൽ റിവീൽ ആവുമല്ലോ.
4: അതെ അതെ, എന്തായാലും ഈ ഒരു ജയിലർ 2 ട്രെയിലറിന്റെ ഒരു ചെറിയ പോർഷൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചേരാം.
5: ഇന്ന് 2 ഇത് പണ്ണവനെ പറ്റി ഉനക്ക് ഏതാവത് തെരഞ്ഞെടുക്കുമല്ല, അതന്നെ
6: അവൻ എന്നാളും മട്ടില്ല, ഒന്നാലേ കണ്ടുപിടിക്ക മുടിയാത്.
7: മുത്തുവേൽ പാണ്ഡ്യൻ,
4: ഇത്രയപ്പോ തന്നെ ഭയങ്കര മാസമായി പോയി. അനിരുദ്ധിന്റെ മ്യൂസിക് എന്തൊരു രസമാണ്.
3: അതുകൂടെ നമുക്ക് ഇപ്പൊ അങ്ങനെ പ്ലേ ചെയ്താലോ ജയിലർ 2.
4: എനിക്ക് തോന്നുന്നു ജയിലർ 2 മറ്റേ നെൽസൺ പറഞ്ഞ പോലെ തലൈവർ അന്തമാതിരി എന്നാൽ ലോക്കൽ ആയിരിക്കണം, എന്നാൽ ഇന്റർനാഷണൽ ആയിരിക്കണം. നമുക്ക് ഇന്റർനാഷണൽ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: നമ്മളെല്ലാവരും സിനിമാ വിശേഷങ്ങൾ കേൾക്കുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒക്ടോബർ മാസമായപ്പോഴേക്കും ജയിലർ 2 ഒക്ടോബർ 15 റിലീസാവുന്നു. ഒക്ടോബർ 3 ഒരുപാട് സിനിമകൾ, 2 ഒരുപാട് സിനിമകൾ, ഇനി ഈ ഒരാഴ്ചയിൽ തന്നെ ഒരുപാട് സിനിമകൾ വരുന്നു. നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ്, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ഓരോരോ സിനിമകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്.
1: അതെ, ഓരോ സിനിമകളുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് സിനിമാ ഹിസ്റ്ററി നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒക്ടോബർ 6 എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്.
0: ഓക്കെ,
1: അതായത് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 99 വർഷങ്ങൾക്ക് മുൻപ് 1927 ഒക്ടോബർ 6 സിനിമ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്.
0: അതായത് ശബ്ദ സിനിമകൾ വന്നു തുടങ്ങി
1: ലോകത്ത് കേട്ടോ, ലോകം മുഴുവൻ നോക്കുവാണെങ്കിൽ ആദ്യമായിട്ട് ശബ്ദ സിനിമ അല്ലെങ്കിൽ സൗണ്ട് സിനിമയ്ക്ക് വന്നത് ഈ ഒരു ഒക്ടോബർ 6 എന്ന് പറയുന്ന ദിവസമായിരുന്നു അങ്ങനെ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഹിസ്റ്ററിയിലെ തന്നെ ആദ്യത്തെ മുഴുനീള ശബ്ദ സിനിമയായിട്ട് അറിയപ്പെടുന്ന ഒരു മൂവിയാണ്. അതുവരേക്കും ചുണ്ടരക്കങ്ങളും ഒക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ഹോളിവുഡിന് മനസ്സിലായത് സൗണ്ട് കൊണ്ട് ഇനിയിപ്പം ലോകത്തെ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് അതിന് ഭയങ്കര കാര്യമുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ഒരു സിനിമയോടുകൂടി തന്നെയായിരുന്നു. ജാസ് സിംഗർ എന്നാണ് ആ സിനിമയുടെ പേര്. അത് ആൽഫ്രഡ് എ കോൺ എന്ന് പറയുന്ന ആള് തിരക്കഥ എഴുതി, അലൻ എന്ന് പറയുന്ന ആള് സംവിധാനം ചെയ്ത്, 89 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിന് ടോക്കീസ് എന്നായിരുന്നു അവർ പേരിട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ സിനിമകൾക്ക്. അപ്പൊ ടോക്കീസ് എന്നറിയപ്പെടുന്ന ഈ ശബ്ദമുള്ള സിനിമകള് അധികം വൈകാതെ പിന്നെ ഹോളിവുഡും ലോക സിനിമയും ഒക്കെ കീഴടക്കി അങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു ചരിത്രം. അപ്പൊ ഈ ഒക്ടോബർ 6 സിനിമാ ഹിസ്റ്ററിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം.
0: എന്താണല്ലേ ടോക്കീസ്, നമ്മളും കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്
1: ടോക്കീസ്.
0: ഇങ്ങനെയാണ് വന്നതെന്നും കൂടി ഉള്ള ഒരു കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റി.
1: അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ മൊത്തം കൺഫ്യൂഷൻ
0: വരും.
1: കൺഫ്യൂഷൻ വരും,
0: അതെനിക്കറിയാം. ആദ്യത്തെ മലയാള സിനിമയും
1: ആദ്യത്തെ ശബ്ദ സിനിമയും, അതെ അതെ,
0: എല്ലാവർക്കും എപ്പോഴും ഒന്ന് തിരിഞ്ഞു പോകുന്ന രണ്ട് സിനിമകളാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കൂ, അറിയില്ലെങ്കിലും നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാലോ.
1: പിന്നെ
0: ഒന്ന് നോക്കിയിട്ട് വേഗം മെസ്സേജ് അയച്ചോ 5000917 ലേക്ക്. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ഏതാണ്?

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. നമ്മൾ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ ദിവസം സിനിമ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്നും അതിനെന്താണ് കാരണമെന്നും ഒക്കെ ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു.
1: അതെ, ശബ്ദ സിനിമകളുടെ ചരിത്രം ആരംഭിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ പേരിൽ ഈ അടുത്ത് ചിദംബരം ബാലൻ എന്ന് പറയുന്ന മറ്റൊരു സിനിമയും ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതെ,
1: അങ്ങനെ ബാലൻ വീണ്ടും നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്ന പേരിൽ ഒന്ന് തന്നെയാണ്.
0: ഉറപ്പായിട്ടും എന്തായാലും ആ ഒരു സിനിമ കുറച്ച് പേർക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങള് ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ആദ്യ മലയാള സിനിമ ഏതാണെന്നും ആദ്യ ശബ്ദ സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. എന്തായാലും അറിയാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇതൊരു പുതിയ അറിവാവട്ടെ. അതിനോടൊപ്പം ഈ ഒരു സിനിമയിലെ ആദ്യത്തെ ഡയലോഗ് അല്ലെങ്കിൽ ആദ്യത്തെ ശബ്ദം എന്തായിരുന്നു എന്നറിയോ?
1: അതെ, മലയാളത്തിൽ സംസാരിക്കുന്ന ആദ്യ സിനിമയിലെ ആദ്യത്തെ സംഭാഷണം പക്ഷെ ഇംഗ്ലീഷിലായിരുന്നു, മലയാളത്തിലായിരുന്നില്ല. ഗുഡ് ലക്ക് ടു എവറിബഡി എന്നുള്ളതായിരുന്നു ആ ഒരു വാചകം,
0: ആ ഒരു ഡയലോഗ്.
1: അതെ, മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ വാചകമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി നിൽക്കുന്ന
1: ഡയലോഗുകൾ,
0: എത്ര ഡയലോഗുകൾ, എന്തൊക്കെ മാറ്റങ്ങൾ ക്യാമറയിലും ഷൂട്ടിങ്ങിലും ടെക്നിക്കുകളിലും എല്ലാ രീതിയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടിയായി മാറിയിരിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
1: അതെ, എന്തായാലും ബാലനിലാണ് നമ്മളുടെ ആ ഒരു ശബ്ദത്തിന്റെ പ്രാധാന്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാം.
0: നമുക്ക് ഇപ്പൊ ബാലനിലെ പാട്ടിടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഞാൻ പണ്ട് ഇതിനെ കുറിച്ച് വായിച്ചപ്പോൾ ഓർക്കുന്നുണ്ട്, അതിന്റെ കൂടുതലും ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ഫിലിംസോ ഒന്നും എവിടെയും കിട്ടാനില്ലല്ലോ. അതിൽ ഒരുപാട് ഇപ്പൊ നമുക്ക് സങ്കടമുണ്ട് സത്യത്തിൽ, അല്ലെ? എങ്ങനെയെങ്കിലും
1: ഡോക്യുമെന്റ് ചെയ്യപ്പെടുവായിരുന്നെങ്കിൽ ചിലപ്പോ, പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ,
0: നടക്കില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ബാലനിലൊരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ബാലൻ സിനിമ ഇപ്പൊ OTT-യിലൂടെ കണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിലെ പാട്ടിലേക്കാണ് പോകുന്നത്, മാച്ചിനി മാഷപ്പിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. 100 റിയാലിന്റെ സാരി 75 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 180 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായ് നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
0: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: തുളി തുളി തുളി മഴയായി വന്നാടേ.
4: Hi, this is Karthi.
0: You are listening to
4: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: This is Matinee Masha, only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: നമ്മൾ ബാലൻ സിനിമയെ കുറിച്ച് പറയായിരുന്നു. ഇപ്പോഴത്തെ ബാലനല്ല, ആദ്യ മലയാളത്തിലെ ശബ്ദ ചിത്രമായി മാറിയ നമ്മുടെ ബാലൻ സിനിമയെ കുറിച്ച്, അതിലെ ആദ്യത്തെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് ഒരാൾക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത്, അയ്യോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടുന്ന കണ്ടു ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും. നിസ ഓടിപ്പോയി തിരിച്ചു വന്നിട്ട് പറയാ, നമ്മളിപ്പോ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ആ ഗുഡ് ലക്ക് ടു എവരിബഡി, അതിന്റെ ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ട്,
1: എന്റെ ഒരു ബുക്ക് ഉണ്ട്. കാരണം നമുക്കൊരു ഓഫീസിലേക്ക് ഒരു വ്യക്തി കൊണ്ട് തന്നാണ്, ആർ ഗോപാലകൃഷ്ണനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ബുക്കിന്റെ പേര് തന്നെ ഗുഡ് ലക്ക് ടു എവരിബഡി എന്നാണ് ബുക്കിന്റെ പേര്. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ശബ്ദ ചിത്രമായ ബാലന്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകമുള്ളത്. ഈ പുസ്തകത്തിൽ ഒരുപാട് ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറീസ്, ഒത്തിരി ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ പോഡ്കാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ വോയിസ് കാസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടീസർ പോലെ അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയാണ്. അതായത് അതിനകത്ത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ആ സമയത്ത് അവരൊന്നിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്ന സമയങ്ങളും അല്ലെങ്കിൽ അങ്ങനെ കുറെ ഫോട്ടോസും.
0: കുറച്ച് മുമ്പ് പറഞ്ഞത് ഇതൊന്നും ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, അപ്പോഴാണ് നിസയ്ക്ക് ഓർമ്മ വന്നത്
1: എന്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ളത്.
0: സ്വന്തം ബാഗിൽ
1: സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ആ ബുക്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിന്റെ ഒരു ഇതാണ്, എന്താ പറയുന്നത്, എന്താ പോസ്റ്റർ അല്ലല്ലോ, അതിനൊരു പേര് പറയല്ലോ,
0: എഴുതിയിട്ടുള്ള
1: സംഭവത്തിന്
0: നോട്ടീസോ,
1: ആ നോട്ടീസ്, ആ അത് തന്നെ. കാരണം ഇപ്പൊ നോട്ടീസ് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പേരൊന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പൊ ആ നോട്ടീസിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ, ഡേറ്റും സമയവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സെലക്ട് ടോക്കീസിൽ, സെലക്ട് എന്നായിരിക്കും ചിലപ്പോൾ തിയേറ്ററിന്റെ പേര്, സെലക്ട് ടോക്കീസിൽ ആദ്യത്തെ മലയാള പടം ആരംഭം, ഇതാണ് വരി. കൃത്യം 7 മണിക്കും 10 മണിക്കും ആണ് സമയം. അനവധി ദിവസമായി നിങ്ങൾ അക്ഷമരായി കാണാൻ കാത്തിരിക്കുന്നതും കേരളത്തിലെ പേര് കേട്ട നടന്മാരാൽ അഭിനയിക്കപ്പെട്ടതും ഉത്കൃഷ്ട ആദർശത്തോടു കൂടിയതുമായ ബാലൻ എന്ന നമ്മുടെ മാതൃഭാഷാ പടം. ഇത്രയും ആ നോട്ടീസിലുണ്ട് കേട്ടോ. ഇനിയുണ്ട്, അടുത്ത വരിയും കുറച്ച് കടുപ്പാണ്. കർണ പീയൂഷ ഗാനങ്ങൾ, ഓക്കെ, നേത്രാമൃത കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾ വലിയ നോട്ടീസ് മൂലം അറിയുന്നതാണ്. ഇത് ചെറിയ നോട്ടീസാണ്,
0: അപ്പൊ
1: വലിയ നോട്ടീസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന്റെ ഒരു നോട്ടീസാണ് കേട്ടോ. ഇത് സെലക്ട് ടോക്കീസിലായിരുന്നു അന്ന് ആ പടം വന്നിട്ടുണ്ടായിരുന്നത്.
0: എന്ത് രസമാണല്ലേ വായിക്കാൻ തന്നെ,
1: വായിക്കാനും അറിയാനും ഒക്കെ ഭയങ്കര കൗതുകം.
0: ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് ന്യൂസ് പേപ്പർ കിട്ടുമ്പോ മറിച്ച് മറിച്ച് നോക്കുന്ന പോലെ പെട്ടെന്ന് മറിച്ച് മറിച്ച് ഫോട്ടോ നോക്കി, കാരണം എന്നിട്ട് പിന്നെ വായിക്കാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ ഫുള്ള് വായിച്ച് പറയലും
1: നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വോയിസ് കാസ്റ്റിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ്
0: ഉറപ്പായിട്ട്
1: നമുക്ക് അവശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
0: എന്തായാലും ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്തൊരു പാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: തമിഴ് ഫ്രഷ് സോങ് ഓഫ് ദി ആർ.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
2: ആകാശമായവളെ
1: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: റേഡിയോ സിനോ
1: 91.7 FM
0: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇന്നലെ ഓരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നടൻ, അതായത് ബേബി ജീൻ, ഒരു ലീഡ് റോളിലേക്ക് ആദ്യ സിനിമയായിട്ട് എത്തുന്നു എന്നുള്ളത്. കാരണം പല പല ക്യാരക്ടർ റോൾസും അല്ലെങ്കിൽ സൈഡ് റോൾസും ഒക്കെ ചെയ്ത് സ്ക്രീൻ സ്പേസ് ടോട്ടലി കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ്. ആളങ്ങനെ ആദ്യ സിനിമ നായകനായിട്ട് എത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പേരെന്തായിരുന്നു?
2: അക്ഷരം പ്രതി. അക്ഷരം പ്രതി,
0: നല്ല
2: പറയുകയും ചെയ്തു. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സിനിമ കൂടി വരുന്നുണ്ട്. ആ സിനിമയുടെ പേര് പാലപ്പൂ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ഇൻസ്റ്റയിൽ അത് കണ്ടിട്ടുണ്ടാവും, ആ ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങൾ ഒന്നിക്കുന്നുണ്ട് കേട്ടോ. സിദ്ധാർത്ഥ് ഭരതൻ, ബേബി ജെയിൻ, സിജു സണ്ണിനെ അറിയാലോ എല്ലാവർക്കും. സിജു സണ്ണി, ഷാൻ റഹ്മാനും അഭിനയിക്കുന്നുണ്ട് ആ സിനിമയിൽ. ഓക്കെ, അങ്ങനെ പാലപ്പൂ എന്ന് പറയുന്ന മൂവി ഡയറക്റ്റ് ചെയ്ത് ബൈ സി സി എന്നാണ് കാണുന്നത്. പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ ജോമോൻ ടി ജോണും ഷെബിൻ ബക്കറും അങ്ങനെ ഉള്ള ഒരു ടീമാണ്, അല്ലെങ്കിൽ തണ്ണീർമത്തൻ ആ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന, അവരുടെ വീണ്ടും വരുന്ന ഒരു സിനിമയാണ് പാലപ്പൂ എന്ന് പറയുന്ന നല്ലൊരു പേരോട് കൂടിയ അടുത്തൊരു സിനിമ.

0: ജസ്റ്റ് ആ പോസ്റ്റർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കാണും. കാരണം ഈ പാലപ്പൂന്ന് അവർ എഴുതിയിരിക്കുന്ന ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര രസാ. പിന്നെ പാലപ്പൂ, ഒരു മൂന്ന് പാലപ്പൂ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു പോകും, ആ എഴുത്ത് ശ്രദ്ധിച്ചു പോകും എന്നുള്ളൊരു കാര്യമാണ്. ഈ ചില സിനിമകൾക്ക് ആ ടൈറ്റിൽ എഴുതുന്ന
1: നല്ല ഫോണ്ടായിരിക്കും,
0: നല്ല ഫോണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അത് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ കുറച്ചു നാൾ മുൻപാണ് ശ്രദ്ധിച്ചത്, ഒരാളൊരു വീഡിയോ ഇട്ടപ്പോ, അതായത് നമ്മുടെ ജോജു ജോർജിന്റെ എല്ലാ പടങ്ങളും
1: റെഡിലാണ്,
0: എല്ലാം റെഡിലാണ്.
1: ഞാനും അറിയില്ല, കണ്ടപ്പോ ശ്രദ്ധിച്ചു, ശരിയാണല്ലോ, നമ്മൾ നോട്ട് ചെയ്തില്ലല്ലോ ഈ ഒരു സംഗതി എന്ന് വിചാരിച്ചു.
0: നോട്ട് ചെയ്യൂല, കാരണം പണി എടുത്ത് നോക്കിക്കോ, ജോസഫ് എടുത്ത് നോക്കിക്കോ,
1: വരവെടുത്ത്
0: എല്ലാം റെഡിലാണ്. ഇരട്ട റെഡാണ്, പക്ഷെ ഇരട്ടയുടെ ആ റെഡിന്റെ കൂടി ഇപ്പുറത്തൊരു ബ്ലൂ കളറും കൂടി
1: ഉണ്ട്.
0: ഒന്ന് മാറ്റി ചിന്തിക്കാന്ന് പറഞ്ഞപ്പോ റെഡ് അതിൽ ബ്ലൂ ഇരുന്നോട്ടെ
1: എന്നുള്ള രീതിക്കായി.
0: അങ്ങനെ എല്ലാ പടങ്ങളും റെഡിലാണ് എഴുതിയിരിക്കുന്നത്. ഈ എഴുത്തിന് ഭയങ്കര രസമാണ്, ഇങ്ങനെ ഓരോ സിനിമകളുടെയും
1: ചില ഫോണ്ടുകൾ കണ്ടാൽ നമ്മൾ അറിയാതെ നോട്ട് ചെയ്യും എന്നുള്ളതാണ്.
0: ഉറപ്പായിട്ട് ഇങ്ങനെ ചില ഫോണ്ടുകൾ കാണിച്ച് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള സംഭവം കാണിച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ അത് പറയാൻ ശ്രമിച്ചത് നിസയാണ്.
1: അതെ, ശ്രമിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പക്ഷെ വിജയിച്ചത് നമ്മുടെ എബിനാണ്.
0: അതെ, എന്തായാലും നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്കൊക്കെ പോയി തിരിച്ചു
1: പോലത്തെ ഒരു പാട്ട് കേട്ടാലോ,
0: പാലപ്പൂ വിതളിൽ. അതാണോ?
1: അതാണ്, കണക്ഷൻ വേണ്ടേ എല്ലാത്തിനും.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒ ടി ടിയിലേക്ക് വരുന്ന ചില സിനിമകളെ കുറിച്ചും കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ?
3: അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ, അത് ഒ ടി ടിയിലേക്ക് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്ന ഒരു മൂവിയാണത്.
2: ഉറപ്പായിട്ടും.
3: പിന്നെ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ നമുക്കിന്ന് ഈ വീക്കെൻഡിൽ കുറച്ചധികം സിനിമകൾ ഒ ടി ടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്കൊന്ന് ഖലീഫയും വരുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്.
2: അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് തന്നെ ഒരു പ്രീ റിലീസ് ഫംഗ്ഷൻസ് കണ്ടിട്ടാണെങ്കിലും റിവ്യൂസ് കണ്ടിട്ടാണെങ്കിലും എനിക്കും നിസിക്കൊക്കെ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല
3: എന്നുള്ളതാണ്. മണ്ടാടി, സൂര്യ നായകനായ നമ്മുടെ മഹിമ നമ്പ്യാർ നായികയായിട്ടുള്ള മണ്ടാടി എന്നുള്ള മൂവി നമ്മൾ വളരെയധികം ഇഷ്ടത്തോടുകൂടി കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാണ്. അത് ഒ ടി ടിയിൽ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. എനിക്കൊന്ന് ഒ ടി ടി കഴിയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ആ സിനിമയെക്കുറിച്ച് എഴുതുകയും പറയുകയൊക്കെ ചെയ്യും എന്ന് ആ ഒരു എഫേർട്ടിനെ ആളുകൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു.
2: അതിനകത്തൊരു ഇത് കണ്ടായിരുന്നു, സൂര്യ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു.
3: ഓക്കെ,
2: അതായത് നിങ്ങളൊക്കെ ആക്ട് ചെയ്തിട്ട് കട്ട് പറയുമ്പം നിർത്തുന്ന കണ്ടിട്ടുണ്ടാവും. ഇത് അഭിനയിച്ച് അഭിനയിച്ച് അഭിനയിച്ച് അഭിനയിച്ച് കിലോമീറ്റർ പോയ കാര്യം നിങ്ങൾക്ക് അറിയുന്നത്. അതായത് ഇവര് ഈ വള്ളമല്ല, അതൊരു ബോട്ട് തന്നെയാണ്, വലിയ ബോട്ടാ. കാരണം കടലിലുള്ള ഈ കടലിലോട്ട് പോകുന്ന സമയത്ത് ഈ ഏരിയൽ ഷോട്ടൊക്കെ ഉണ്ട് ഇത്ര. അവിടെ നിന്ന് ഇങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഇവര് പോയി.
3: ഓക്കെ,
2: അപ്പൊ ഇവര് അഭിനയിച്ചോണ്ടേ ഇരിക്കുക. ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും ഇവർക്ക് കറക്റ്റ് ആയിട്ട് അവിടെ നിന്നുള്ള മൈക്ക് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ ഏരിയൽ ഷോട്ട് വന്നോണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട്
3: അപ്പൊ
2: ഇപ്പുറത്ത് ചോദിക്കാൻ, അണ്ണാ എന്നെ പണ്ണു അണ്ണാ. അപ്പൊ ഇപ്പൊ ഇല്ലടാ സ്റ്റോപ്പ് അണ്ണാതെ പിന്നെ പൊക്കോണ്ടിരിക്കുക. പോയി പോയി പോയി പോയി പോയി ഇവര് കിലോമീറ്റർ അകത്തേക്ക് പോയി. ഇവരപ്പോഴും അഭിനയിക്കാം, കൂടെ ഉള്ള പറയുന്നുണ്ട്, അണ്ണാ തിരുമ്പി പാക്കലാമോ? ഇല്ലടാ തിരുമ്പി പാക്കാതെ. എല്ലാം ഞങ്ങൾ എത്തിയതിനു ശേഷം പിന്നെ ഇവർക്ക് ഒരു സ്ഥലം എത്തിയപ്പോ മനസ്സിലായി ഇവരെല്ലാം ഫുൾ ഇവരായിട്ടുള്ള കണക്ഷൻ
3: പോയിട്ടുപോയി.
2: എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് തിരിച്ചു പോകാം, കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു. ഇവര് തിരിച്ചെത്തി, തിരിച്ചെത്തിയപ്പോ ആ ഷോറിലൊരു മനുഷ്യരില്ല, ആ ബീച്ച് സൈഡിൽ ഒരു മനുഷ്യരില്ല, ആരുമില്ല. ഒരു ഒരാളെ മറ്റോ കുഞ്ഞോ എന്തോ ഒരു ചെറിയൊരാളെ നിർത്തിയേക്കുന്നു. എങ്ങടാ പോച്ചെല്ലാരും പറഞ്ഞപ്പോ അവരൊക്കെ കൊറേ മുമ്പേ പോയി. ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ കോസ്റ്റ്യൂം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്.
3: ഞങ്ങളവിടെ മരിച്ച അഭിനയിക്കായിരുന്നു.
2: ഞാൻ മരിച്ച അഭിനയിച്ചിട്ടൊരു മനുഷ്യ ഇല്ല, നിങ്ങൾ തിരിച്ച് അല്ല, ഞങ്ങൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങക്ക് ട്രെയിനിങ് തന്നതല്ലേ, അപ്പൊ നിങ്ങൾ തിരിച്ചു വരുമെന്ന് എന്തായാലും ഉറപ്പായിരുന്നു. ഞങ്ങളെല്ലാരും പോയി
3: കൊള്ളാം.
2: എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കാനുണ്ടല്ലോ,
3: ഭയങ്കര രസമല്ലേ?
2: ഭയങ്കര രസമാണ്. കേട്ടിട്ട് ഇത് കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്.
3: ഓക്കെ, മതിമാരൻ പുകഴേന്തി ആളാണ് ഈ മണ്ടാടി എന്നുള്ള മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ളത്.
2: അതെ,
3: അപ്പൊ ഒ ടി ടി വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് കാണാം.
2: യെസ്, എനിക്ക് തോന്നുന്നു 8-ാം തീയതിയാണ് തോന്നുന്നു വരുന്നത്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിലായിരിക്കും എത്തുന്നത്. അപ്പൊ എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ ഒരു മാസം തന്നെ നമ്മുടെ ധൂമകേതുവും നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ പറ്റുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒരുപാട് സിനിമകൾ ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട്
3: നമുക്ക് എല്ലാ വീക്കെൻഡും സിനിമകൾ കാണാം.
2: അത് എടുക്കട്ടെ.
3: അതെ,
2: അതെടുത്തെ. എനിക്ക് തോന്നുന്നു ഒ ടി ടിയിൽ വന്നിട്ട് വീണ്ടും ചർച്ചയായ സിനിമ, ഒരിക്കലും നമുക്ക് സംസാരിച്ച് തീരാൻ പറ്റാത്തൊരു സിനിമയാണ് ഇപ്പൊ ബി കെ യു. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് ഒരാൾ തന്നെ നിസയുടെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ.
3: ഒരു സ്പെഷ്യൽ അതിഥി കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സിലല്ലോ ബി കെ യു
2: അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്.
3: ഞാൻ വിചാരിച്ചു ഒരു സെക്കൻഡ്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: $100 സാരി $75 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? $200 ഇലക്ട്രോണിക് ഐറ്റംസ് $180 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ October 25 വരെ മാത്രം.
4: Safari, world-class shopping experience, Doha, Qatar.
5: Hi, this is Manjima.
6: Hi, this is Manjima.
5: You are listening to 91.7, Qatar's favorite radio station, Radio Suno.
6: Radio Suno.
5: K2K2, Kutukuda.
6: Kutukuda.
7: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
8: ആകാശമായവളെ
2: ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. October 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
0: This is Matinee Masha, only on
1: Radio Suno 91.7 FM. Matinee Masha,
4: brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: This is only on
2: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നമുക്കറിയാം, സോഷ്യൽ മീഡിയ നിറച്ച് ബി കെ യു റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളുടെ കണ്ടുപിടുത്തങ്ങളും രസങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുപോകുന്ന ടൈമില് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ബി കെ യു നമ്മളെ നന്നായി ചിരിപ്പിച്ച ഒരാളുണ്ട്. ചൂരിൽ എന്ന് പറയുന്ന ആ ഒരു വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ആളെ കുറച്ചുകൂടി അറിയാം. ഷമീർ ഖാൻ എന്നാണ് പേര്. അപ്പം ഷമീർ നമ്മുടെ ബദലഹേം കുടുംബ യൂണിറ്റിലെ നിവിൻ പോളിയുടെ ഒക്കെ കൂടെ തന്നെയുള്ള, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് ആ സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തെ രസമായിട്ട് നമ്മളെ ചിരിപ്പിച്ച കുറേ ഡയലോഗുകൾ ഷമീറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷമീർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്.
1: ഷമീർ ബ്രോ, വീണ്ടും റേഡിയോ സിനിമയിലേക്ക് സ്വാഗതം.
2: വീണ്ടും നന്ദി.
0: അതെ, അന്ന് ചൂരലായിരുന്നെങ്കിൽ ഇന്ന് ബി കെ യു.
1: എന്തായാലും അതിഗംഭീരമായ ഒരു വേഷം, വളരെ മനോഹരമായിട്ടുള്ള ഒരു വേഷം ചെയ്തു. എന്ത് പറഞ്ഞ, നിങ്ങളെ തമ്മിൽ മത്സരിക്കുകയായിരുന്നു. സുരേഷ് ഏട്ടനും ഷമീർ ബ്രോയും തമ്മിലുള്ള മത്സരമായിരുന്നു സിനിമയിലൂടെ ഉടനീളമുള്ള വിറ്റുകൾ.
2: മത്സരമൊന്നുമല്ല, സുരേഷനോട് പിടിച്ചിരിക്കാൻ പറ്റൂല നമുക്ക്.
0: ആണല്ലേ,
2: നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കും.
0: ഓഫ് സ്ക്രീനും അങ്ങനെ തന്നെയാണോ? ക്യാരക്ടറിനെ എങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ?
2: അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, പുള്ളി പറഞ്ഞ കൂട്ടുകാരനാണ്. പ്രത്യേകിച്ചല്ലാതെ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുള്ളിയെ കുറിച്ച് സിനിമയിൽ അങ്ങനെ പറയുന്നില്ല. ആകെ പഞ്ചായത്തിലാണ് ജോലി എന്ന് മാത്രമേ
1: പറയുന്നുള്ളൂ. അതും സിനിമയിൽ എവിടെ ഏതൊരു സമയത്ത് പഞ്ചായത്തിൽ ജോലി എന്നുള്ളത് മെൻഷൻ ചെയ്തു പോകുന്നതേ ഉള്ളൂ അല്ലേ? അതോടൊപ്പം തന്നെ
2: കല്യാണം കാണിക്കുന്നുണ്ട്.
0: പിന്നെ എനിക്ക് കല്യാണത്തിന്റെ സമയത്ത് സുരേഷ് ഏട്ടന്റെ ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് അതൊരു കിടിലൻ
1: ഡയലോഗാണ്. അതും ചരക്ക് ട്രെയിൻ വണ്ടിയിലെ ടി ടി ആർ ആണെന്ന് കൈനിട്ട്
2: അത് ആദ്യം തന്ന കോസ്റ്റ്യൂമില് വെള്ള ഷർട്ടായിരുന്നു, കറക്റ്റ് ടി ടി ആർ. ഞാൻ തന്നെ പറഞ്ഞത് ഇപ്പൊ ടി ടി ആറിന് പോലെ ഇരിക്കുന്നല്ലോ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഷർട്ടിന്റെ കളർ മാറ്റി. ശരിക്കും അങ്ങനെ ഡയലോഗ് പറയുന്ന പറഞ്ഞിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ ഇട്ടാ മതി, ഗ്രേ കളർ ആക്കി.
1: ശരിക്കും ഇപ്പൊ ചൂരലിൽ വരുന്ന വീഡിയോസിൽ വരുന്ന വിറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്, നിങ്ങളുടെ കൗണ്ടേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിലൊക്കെ ഈ സിനിമയിൽ ഗുണം ചെയ്യുകയും അത് ഗിരീഷ് ഏടി അത് സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നോ?
2: അതുപോലെ കൈമറ്റിട്ടുണ്ടായിരുന്നു പറയാം. ചൂരലിൽ ഉപയോഗിച്ച സാധനങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ സിറ്റുവേഷന് സീനിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തോന്നുന്നത് ഞാൻ ഗിരീഷിനോട് ചോദിക്കും, ഇങ്ങനെ പറയട്ടെ എന്ന് ചോദിക്കും.
1: ഒരു ഉദാഹരണം പറയാമോ? ഏതെങ്കിലും ഒരു ഓർമ്മയുണ്ടോ?
2: അത് അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് അത് കൊള്ളൂല്ലെങ്കിൽ
0: കൊള്ളും. മൂവിയിലെ എല്ലാം നമുക്ക് കൊള്ളും, എല്ലാം നമുക്ക് ഇഷ്ടമാണ്.
2: നിങ്ങൾ അത് ഒരു പകബിയും കൈനിട്ടതാണ്, കാരണം എനിക്ക് മിക്കതും സീനിലും ഡയലോഗ്സ് ഗിരീഷൻ അത് എഴുതിയിട്ടില്ലായിരുന്നു. എന്റെ ആ ഒരു സെറ്റപ്പിലായിരുന്നു, നീ പറഞ്ഞാൽ മതിയെന്നുള്ള രീതിയിലായിരുന്നു. എനിക്ക് അത് ലാസ്റ്റ് ഞാൻ കണ്ട് ആഡ് ചെയ്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു.
0: അപ്പം
2: എനിക്ക് കുറച്ചധികം ഉണ്ട് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്.
0: അങ്ങനെ സ്വന്തം കയ്യിൽ നിന്നും കുറച്ചധികം ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഷമീർ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ഷമീറിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്,
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by
7: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
8: Powered by
9: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
10: And Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: Hello everyone, this is Naresh Iyer.
12: You are listening to
11: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കഥാപാത്രം, ആ കഥാപാത്രം ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത ഷമീർ ഖാനാണ് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം നിവിൻ പോളിയുടെ കൂടെ തന്നെ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരൻ കഥാപാത്രം, ടി ടി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന്റെ സമയത്ത് അവർ കളിയാക്കുന്ന ഓർമ്മയില്ലേ, ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പൊ ഷമീർ ഖാൻ എന്നുള്ള പേര് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ, ചൂരല് കണ്ടിട്ടുള്ള ആളുകൾക്ക് ആളെ നന്നായിട്ട് അറിയാം. പല പല മൃഗങ്ങളായിട്ടും കാക്കയായിട്ടും അല്ലെങ്കിൽ പല മൃഗങ്ങളായിട്ടും ആൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. അപ്പം ഷമീറിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുള്ളത്, ആ ഒരു സിനിമയിൽ ഒരുപാട് ഡയലോഗിൽ സ്വന്തം കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിൽ ഒരു ഡയലോഗ് നമ്മുടെ അടുത്ത് പറയാമോ?
1: അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ സിനിമ നടക്കുന്നത് അങ്കമാലി പരിസരത്താണ്, അങ്കമാലിയുടെ പരിസരത്താണ് ഈ സിനിമ നടക്കുന്നത്. അങ്കമാലിയുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് എറണാകുളത്ത് എത്തിയത്തെ ഒരു ഭാഷാ ശൈലിയാണ് അങ്കമാലിക്കാരൻ്റെത്. ഞാനൊരു അങ്കമാലിക്കാരനായതുകൊണ്ട് എനിക്കത് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷമീർ ഭായ് ട്രിവാൻഡ്രാണ്, എങ്ങനെയാണ് ഈ ഭാഷയെ കൈകാര്യം ചെയ്യാൻ, എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടിയോ?
2: ഇല്ല, അങ്ങനെ ഞാനങ്ങനെ പ്രത്യേകിച്ച് സ്ലാങ് ഒന്നും പിടിച്ചിട്ടില്ല. പക്ക ട്രിവാൻഡ്രം വരാതെ ഒന്ന് ന്യൂട്രൽ പിടിച്ചങ്ങ് പോയിട്ടുള്ളൂ. ഡബ് ചെയ്തപ്പോഴൊക്കെ ചിലപ്പോ ട്രിവാൻഡ്രം കയറി വരുമ്പം അവര് പറയും ട്രിവാൻഡ്രം വേണ്ട മാറ്റിക്കുന്ന് പറഞ്ഞിട്ടൊക്കെ മാറ്റിയതാണ്. എനിക്ക് സ്ലാങ് പിടിക്കാൻ കുറച്ച് പാടാണ്,
0: പക്ഷെ സിനിമയിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മള് അതിന്റെ കൂട്ടത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ പ്രത്യേകം മാറ്റി ഫീൽ ചെയ്തൊന്നുമില്ല.
1: സിനിമയിൽ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്, എങ്ങനെ കഴിഞ്ഞതാ, ഒരു കുടുംബം പോലെ ആയിരുന്നു. ശരിക്കും നിങ്ങൾ ഒരു കുടുംബം പോലെ തന്നെ ആയിരുന്നു അവിടെ സെറ്റിലും.
2: ആ പിന്നെ നല്ല രസമായിരുന്നു. കുറെ 100 ദിവസത്തിന് മുകളിൽ ഷൂട്ടുണ്ടായിരുന്നു, അപ്പം കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു.
0: ഇനിയിപ്പോ ഞാൻ എണീറ്റ് പോകുമ്പോഴും നിങ്ങൾ എന്റെ കുറ്റം പറയും, ആ സംഭവം ഒക്കെ നിങ്ങളുടെ ഇംപ്രൊവൈസേഷൻ ആയിരുന്നോ അതോ?
2: അല്ല, അത് എനിക്ക്
0: മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റ് ആയിരുന്നു.
2: പിന്നെ ഗോവ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ പോയി ചൂടായിരുന്നു, എന്നാലും നമ്മള്
1: അടിച്ചുപൊളിച്ച്. ശരി, ഇതിലെ ഒരു വലിയൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഈ സിനിമ ഒ ടി ടിയിലെത്തി, പല ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തിയിട്ടും പല തിയേറ്ററുകളിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കിടുന്നത്, ഒരു ആസ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എല്ലാവരും ആ സിനിമയുടെ ഒരു ഭാഗം എന്ന നിലയിലെ?
2: ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അത് അവസാനം വരെ നോക്കുമ്പോഴൊക്കെ ഇത് തിയേറ്ററിലെല്ലാം അത്യാവശ്യം ഫുള്ളായിരുന്നു. ഈ ഒ ടി ടി അന്നേ ഞാൻ നോക്കിയില്ല, പക്ഷെ ഇപ്പോഴും ആളുണ്ടെന്ന് തോന്നുന്നല്ലേ.
0: അതെ, ഇപ്പോഴും ആളുണ്ട്. പിന്നെ അതുപോലെ ലാസ്റ്റ് ആ മാരേജ് സീൻ അല്ലേ, കല്യാണത്തിന്റെ ആ സീൻ, അവരെ സ്റ്റേജിൽ നിൽക്കുള്ളൂ. അപ്പൊ നിങ്ങള് ലാസ്റ്റ് ഒരു റൂം അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ.

0: അതും കഴിഞ്ഞിട്ടതാണ്.
1: കഴിഞ്ഞിട്ട് കൂടുതലാണ്.
2: എനിക്ക് തോന്നുന്നു അന്ന് നമ്മള് ചൂരലിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഷമീർ ബ്രോ സിനിമയെ കുറിച്ചൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. സിനിമ പദ്ധതിയെ കുറിച്ചൊക്കെ സംസാരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എഴുത്ത് പരിപാടികൾ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടോ ഭംഗിയായിട്ട്?
0: അത് ഇപ്പം എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഒരെണ്ണം എഴുതിയത് കുറച്ച് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അത് സാമ്യമുള്ള സിനിമകളൊക്കെ ഇറങ്ങി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് തൽക്കാലം മാറ്റി വെച്ചിട്ട് ഞാൻ പുതിയ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
2: അതോടൊപ്പം മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ അങ്കമാലിയുടെ ഭക്ഷണത്തിന് വലിയ പ്രത്യേകതകളുണ്ട്, അങ്കമാലി ഭക്ഷണങ്ങൾക്ക്. അങ്ങനെ അങ്കമാലി ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയോ ആ സമയത്ത്?
0: ആ കുറച്ചൊക്കെ അങ്കമാലി, മറ്റേ അങ്കമാലി മാങ്ങാക്കറി സാധനങ്ങള്, പിന്നെ അവിടെ ഉള്ള ലോക്കൽ ചെറിയ കടകളിലൊക്കെ പോയി.
1: ശരിക്കും പറഞ്ഞാൽ ബി കെ യു എന്നുള്ള മൂവി ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമോ?
0: പറ്റും, പറ്റും. കുറച്ച് ഏതാണ്ട് ത്രൂ ഔട്ട് ഉള്ള പരിപാടി ആയിരുന്നല്ലോ, അപ്പൊ ഇത്ര ഹിറ്റും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടി, കുറച്ച് വിളികളൊക്കെ വരുന്നുണ്ട്.
2: അതാണ് കേൾക്കേണ്ടത്. അടുത്ത പ്രോജക്റ്റ് ഒക്കെ ഓൺ ആയോ?
0: ആ ഒരെണ്ണം ചെയ്തിപ്പോ അത് കഴിയാറുമായി. അതും ഇത് ഇത് കാരണം വന്നത് തന്നെ. ഇനിയിപ്പോ ഒരു രണ്ടെണ്ണം കൂടെ വന്നിട്ടുണ്ട്, അത് നവംബർ ഡിസംബർ ജാനുവരിയിലായിട്ടൊക്കെ.
1: പിന്നെ അതുപോലെ ഗ്രീഷേടി, നിവിൻ പോളി, അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താണ്, എസ്പെഷ്യലി നിവിൻ പോളി?
0: നിവിൻ ചേട്ടൻ അടിപൊളിയാണ്, നല്ല നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് പുള്ളിയുടെ ആക്കിയത്. ഈ പറഞ്ഞ പോലെ നമ്മള് പണ്ടുതൊട്ടേ ഫാൻസ് ആണല്ലോ നമ്മളൊക്കെ. ഒരിക്കലും അതാ എനിക്ക് ഈ ആക്ടിങ്ങിന്റെ പരിപാടിയൊന്നും എന്റെ പ്ലാനിന്റെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ആളല്ല. ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചേട്ടനോട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് അതും പുള്ളിയുടെ കൂടെ ആയിരുന്നു എനിക്ക് കൂടുതൽ സീൻ.
2: ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടായോ?
0: പിന്നെ അത് ഇഷ്ടംപോലെ ഉണ്ട്. പുള്ളിയുടെ കൂടെ എങ്കിലും പുള്ളിയുടെ ഓരോ പരിപാടിയും കാണുമ്പോൾ നമുക്ക് പഴയ സാധനങ്ങൾ ഓർമ്മ വരും. പഴയ പടങ്ങളുടെ പ്രേമത്തിലെയും അങ്ങനത്തെ ഓരോന്ന് ഓർമ്മ വരും. അപ്പം നല്ല അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ പുള്ളി നല്ല കമ്പനിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആദ്യമേ നമ്മളെ ഇങ്ങോട്ട് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എനിക്ക് കുറച്ച് പാടാണ് ആദ്യം ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇതാവാൻ സമയമെടുക്കും. അപ്പൊ പുള്ളി വിളിച്ച് വാടാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞൊക്കെ അടുത്ത് വിളിച്ചിരിച്ച് സംസാരിക്കുകയും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ആള്.
1: എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് നിവിന്റെ കൂടെയുള്ള സീനില് പേര് വിളിക്കുന്നുണ്ട് ഓരോരുത്തരുടെ, ഓരോ ഡാൻസ് ഡാൻസേഴ്സിന്റെ ആ പോർഷനില് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു, തല കുലിക്കുന്ന ആ സംഭവം ഭയങ്കര സൂപ്പർ ആയിരുന്നു. പിന്നെ ഗിരീഷ് ഷെഡി എന്നുള്ള ഡയറക്ടറിനെ എന്താ പറയാ, സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയി കാണുന്നുള്ള നിരയിൽ ഷമീർ എങ്ങനെയാണ്, ആളുടെ നിന്ന് എന്തൊക്കെ പഠിച്ചു?
0: പഠിക്കാൻ എന്തെങ്കിലും ഞാൻ പഠിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആള് എന്താ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. പുള്ളിക്ക് അറിയാം എന്തോ എങ്ങനെ പടം ഹിറ്റ് ആക്കണം,
2: പടം എങ്ങനെ ഹിറ്റ് ആകണമെന്ന് പുള്ളിക്ക് അറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം ഷമീർ ബ്രോ, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചൂരൽ പരിപാടികൾ മുന്നോട്ട് പോകണം, കാരണം ഞങ്ങളത് എപ്പോഴും വെയിറ്റിംഗ് ആണ്.
1: അതെ,
0: നിർത്തൂല
1: എന്തായാലും കണ്ടിന്യൂ കഴിയല്ലേ,
0: കുറഞ്ഞിട്ടുണ്ട് കുറച്ച്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യും.
2: ഞങ്ങൾ പഴയതൊക്കെ ഇപ്പോഴും എടുത്തിരുന്ന് ഞാൻ കാണും.
1: അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ, നല്ലൊരു താരമായിട്ട് മലയാള സിനിമയിൽ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ നിന്നും ഷമീർ ഖാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇന്നത്തെ മാറ്റ്നി മാഷപ്പ് നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരുപാട് സിനിമാ വിശേഷങ്ങളും പുതിയ പുതിയ അതിഥികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
2: Now? We still have time for the festive season.
1: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
3: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
4: Hey, maanga chediyo? Mole idu maavalle. Athokke pote. Idenda? Aaga pachappaanallo. Evidna idokke?
5: Njangal shoppingine safari lekale poyathu. Safari lippo go green grow green promotion thodangirikkya. Avadutha chedigalum arrangements okke kandappo ivval aage excited aayi.
3: Yeah, it's so cool, Mom. Lot of flower plants um undu avade. I chose the
5: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനി ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
6: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi ettavum koranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 45 സെക്കൻഡ്. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരും വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഓടുന്നുണ്ടാവാം, മറ്റ് ചിലരൊക്കെ ജോലി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടാവാം, ചിലർക്കൊക്കെ ഉച്ചയ്ക്ക് ജോലി തീർന്നവരായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവരൊക്കെ വെറുതെ പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയവരായിരിക്കും. എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ കൂടാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് ട്രാഫിക്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങൾ എല്ലാം തന്നെ മെസ്സേജായിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് പറയാനായിട്ടുണ്ട്. ആ അതിനിടയിൽ ഏതെങ്കിലും മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ അവരും ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ, ഇന്ന് തന്നെ മെസ്സേജ് അയക്കണേ, ഇപ്പം തന്നെ മെസ്സേജ് അയക്കണേ, എത്ര മെസ്സി ഫാൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് ഫ്രം വെതർ ടു ട്രാഫിക് ടു ദ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഒരുപാട് സ്പോർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുകയല്ലേ, ഇന്നത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആർക്കെങ്കിലും ഒരു വിഷസ് ഒക്കെ കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ട് അയച്ചോളൂ, മറക്കണ്ട കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru manga chedi.
4: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
5: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
6: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: Punjiri kannulla pennalle.
9: Hi guys, this is Nikki Galrani here.
10: You are listening to
9: Radio Suno 91.7 FM. Kete kete kootu kooda.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: 917 evenings.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
6: ഞാൻ മെസ്സി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കണേ എന്ന് പറഞ്ഞപ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ്റെ അടുത്ത് നിന്നാണ് ആദ്യത്തെ ഫോട്ടോ വന്നത്. അതുപോലെ നീതി മോഹൻ, എന്തിൻ്റെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് ടോ, ഗുഡ് ഈവനിങ്. ആൻഡ് ഓൾസോ ഇതെന്താണ് സംഭവം, എന്താണ് ഉദ്ദേശിച്ചത്? ഇനി ആർ ജി ഡേ, ആർ ജി ഷുഡ് ഓൾസോ ഹാവ് എ ഡേ. മോർണിംഗ് ജോഗ് ഡേ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദിവസം മുമ്പായിരുന്നു കേട്ടോ ശ്രീ. താങ്കൾ ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും ഓരോ ഡേ സ്പെഷ്യൽ പറയുന്നതിൻ്റെയാണ് മോർണിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്കിപ്പം കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ദിവസം ആർ ജീസിന് വേണ്ടിയിട്ടും ദിവസങ്ങളുണ്ട്. ഒരു ചായ കുടിച്ചാലോ, സീരിയസ് ആയിട്ട് പറയട്ടെ, ഒരു നല്ല ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്, സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അത്രയ്ക്ക് ഇങ്ങനെ നമുക്ക് ചില സമയത്ത് അങ്ങ് മൂക്കടഞ്ഞിരിക്കുകയാണോ, തൊണ്ടവേദന എടുക്കുന്നതാണോ, എന്താണെന്നറിയാതെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഇരിക്കൂലേ. ആ ഒരു ടൈമിൽ നല്ല ചൂട് ഇഞ്ചിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായ കുടിക്കാൻ തോന്നൂലേ, ആ ഒരു മൂഡിലാണ് ഞാനിപ്പോൾ ഇരിക്കണം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടുന്ന് ഇപ്പം ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ചിരിക്കേണ്ട ഒരു സമയമല്ലേ. അപ്പം ഞാൻ എവിടെ പോയി ചായ കുടിക്കും, നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ രാത്രിയും കാണും ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കാമെന്നല്ലാതെ നൂറ് രക്ഷ. അപ്പോൾ എന്തായാലും അത് പറഞ്ഞുകൊണ്ട് അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഫൈസലിൻ്റെ ആണല്ലോ. എന്താണ് സുഖമായിട്ടിരിക്കുന്നോ ഫൈസൽ? എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മെസ്സിയുടെ ആ ഒരു ഫെയർവെൽ ഫ്രണ്ട്ലി മാച്ചിന് തന്നെ വേണ്ടിയിട്ടാണ്. ആ ഒരു മാച്ച് കാണാനായിട്ട്, ബെനിൻ്റെ ഓപ്പോസിറ്റുള്ള മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇന്ന് നേരത്തെ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് എഴുന്നേക്കാം, അല്ലെങ്കിൽ ഇന്ന് ലേറ്റായിട്ട് മാച്ച് കണ്ടതിന് ശേഷം കിടന്നുറങ്ങാം, അങ്ങനത്തെ ചില പ്ലാൻസൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ഒരു ജേഴ്സിയിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, വി ഡോണ്ട് നോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലൈക്ക് യുനോ ഒരു ഫെയർവെൽ മാച്ച്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള മാച്ച് കാണാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്ന, പ്രത്യേകിച്ചും മെസ്സി ഫാൻസിനൊക്കെ ഭയങ്കര സങ്കടം വരുന്ന ഒരു മാച്ച് തന്നെയായിരിക്കും ഇന്ന്. സോ ലെറ്റ്സ് സീ ആൻഡ് ഹൗ മെനി പീപ്പിൾ ആർ ആക്ച്വലി പ്ലാൻഡ് ഇന്ന് മാച്ച് കാണാനിരിക്കണം എന്ന് പ്ലാൻ ചെയ്ത് സെറ്റായിട്ട്, എന്താണ് ഇന്ന് എവിടെ പോയി മാച്ച് കാണണം, വീട്ടിലിരുന്ന് കാണാനാണോ, എന്താണ് നിങ്ങളുടെ പ്ലാൻ, അതും കൂടി ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ആ ഒരു ഡൈ ഹാർട്ട് മെസ്സി ഫാൻസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. 5000 9017 മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കൂ, വിളിച്ചിട്ട് നിങ്ങളുടെ ഇന്നത്തെ മാച്ച് കാണാനുള്ള പ്ലാൻ എന്താണെന്ന് പറയൂ. 444 9417 ഡൈ ഹാർട്ട് മെസ്സി ഫാൻസിനൊക്കെ വിളിക്കാം.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ. പാട്ടിൽ നിറയുന്ന പ്രണയം. ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: Joy Alukas 917 evenings presented by
4: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
5: Powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Tamil Fresh.
9: Hattam Pudu Tamil Padal.
10: Tamil Fresh Song of the Hour. Fresh.

ഇന്നും ക്ലോസർ. ആഹാ, ഹിയർ. വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കെൻ ടേക്ക് ഹിസ് ഹാൻഡ്.

ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും എവിടെ പോകണം എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. പലയിടങ്ങളിലും ഉണ്ടാവും കേട്ടോ ഇന്ന് ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് സ്ട്രീമിംഗ് ഉണ്ടാവുന്ന പല പല സ്ഥലങ്ങളുണ്ടാവും. ലൈക്ക് ഒരു 2 മണി സമയമാണല്ലോ, ഒരു 12 മണി കഴിയുമ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളും ഒന്ന് ഫില്ലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. പലയിടങ്ങളിലും പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പോർട്സ് ഇപ്പം ഈ പറഞ്ഞ പോലെ മാച്ച് സ്ക്രീനിങ് ചെയ്യുന്ന വലിയ സെറ്റപ്പിലൊക്കെ സ്ക്രീനിങ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കും നിങ്ങളുടെ അറിവിലും ഉള്ള സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരൂ കേട്ടോ, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് യുനോ ഒരു ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണാൻ ആ സംഭവമൊന്നുമല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ അർജന്റീന ജേഴ്സി ഇട്ട് നമ്മുടെ സ്വന്തം മെസ്സി കളിക്കുന്നത് കാണാൻ ഒരാഗ്രഹം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഓരോ മെസ്സിയുടെ ഫാൻസും ഉറക്കമൊഴിച്ചിരുന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റ് കാണാൻ ഞാനും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എനിക്ക് 2 മണിക്ക് കാണാൻ പറ്റട്ടെ, ഉറക്കം വരാതിരുന്നാൽ മതിയായിരുന്നു, നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് തോന്നുന്നു. ഞാനതാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നിങ്ങളുടെ സ്ഥലങ്ങൾ എവിടെയാണ്? ഓ, അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നുണ്ടല്ലോ. അഷ്ടമി കുറേ സ്ഥലങ്ങൾ നോക്കി, നടക്കുന്നില്ല നടക്കുന്നില്ല, എവിടെയും ഇപ്പോൾ ഫ്രീ ആയിട്ടില്ല. ഞാൻ ഏതെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരൂ ഉറപ്പായിട്ടും. ഞാൻ ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മെസ്സേജിൽ ഇടുന്നതായിരിക്കും കേട്ടോ. നമസ്കാരം അഷ്ടമി, എന്താണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു ഫൈസൽ, സൂപ്പറായി പോകുന്നു. അഷ്ടമിയുടെ പ്രോഗ്രാം, ഈവനിങ് പ്രോഗ്രാം സൂപ്പർ, താങ്ക് യു സോ മച്ച്. ആൻഡ് അഷ്ടമി ആദ്യം ചായനെ പറ്റി പറഞ്ഞത് കേട്ടില്ല, ഇപ്പോൾ ആണ് കേട്ടത്. ഓ അങ്ങനെ, ഞാൻ ഇത്ര നേരം ഓക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു അല്ലേ. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഈ ഭാഗത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാങ്ങിച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഞാൻ ദുഃഖാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ ആ ഒരു മെസ്സേജ് അയച്ച ഫൈസൽക്കയ്ക്ക് താങ്ക് യു സോ മച്ച് ട്ടോ, ആ ഒരു സ്നേഹം കാണിച്ചതിൽ. കുടിച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നേനെ എന്ന് പറഞ്ഞില്ലേ, ഒയ്യോ ആ വാക്കുകൾ തന്നെ മതി. എന്തായാലും ഇപ്പം നമുക്ക് നേരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കീർത്തി ചക്രയിലെ ഈ ഒരു പാട്ട്. കാർത്തിക്കും ആശാജി മേനോനും പാടിയ പാട്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
0: 917 evenings.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
4: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ.
5: വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ദോഹ ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 25 മുതൽ 27 വരെയാണ് ഫോറം. ഇത് 9th എഡിഷനാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ എന്നതാണ് തീം. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന 3rd ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന തുടരുന്നു. നവംബർ 4 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ആണിത്. ഖത്തറിന്റെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യം ഉയർത്തി ക്രാഫ്റ്റിംഗ് വണ്ടർഫുൾ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ബോട്ട് ഷോ സംഘടിപ്പിക്കുന്നത്. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നു. കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ സേവനങ്ങളും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഖറാമയുടെ നേതൃത്വത്തിലാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖല വികസിപ്പിക്കുന്നത്. അർജന്റീന ജേഴ്സിയിലുള്ള അവസാന പോരാട്ടത്തിനായി ഇതിഹാസ താരം ലയണൽ മെസ്സി. വിടവാങ്ങൽ മത്സരത്തിൽ ബെനിനാണ് അർജന്റീനയുടെ എതിരാളികൾ. എസ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ 80,000 കാണികൾ ഈ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും.
3: സുനോ അപ്ഡേറ്റ്.

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707. ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. Visit your nearest store today.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഇനി കുറച്ചൊരു ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകേണ്ട സമയമാണ്. പ്രത്യേകിച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഏകദേശം അങ്ങ് ഒരു സൽവാർ റോഡിൻ്റെ തന്നെ ഏകദേശം അൽ ഫറോസിയ സ്ട്രീറ്റിൽ നിന്നും സൽവാർ റോഡിലേക്ക് വരുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് നമ്മളുടെ ആസ്പെയർ പാർക്കിൽ നിന്നും സൽവാർ റോഡിലേക്ക് എത്തുന്ന സ്ഥലം, ആ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അബുഹമ്മ രീതിയിലും കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് നമ്പർ 23 അതുപോലെ തന്നെ 15 ഈ ഒരു പോർഷനിലൊക്കെയാണ് കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ദോഹ മോളിൻ്റെയൊക്കെ അടുത്തായിട്ട് അബുഹമ്മുറ തന്നെയാണ്, അവിടെ നിന്നും ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ആ റോഡും കൂടി കണക്ട് ആവുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും എഗെയിൻ അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. സബാൽ അഹമ്മദ് കോറിഡോർ സൽവാർ റോഡിൻ്റെ ആ ഒരു പോർഷൻ എത്തുന്ന ആ ഒരു പാർട്ട് എത്തുമ്പോഴത്തേക്കും നല്ല സ്ലോ മൂവിങ് ആണ്. എക്സ്പ്രസ് ഹൈവേയിൽ സാധാരണ ഉള്ള പോലെ തന്നെ കുറച്ച് സ്ലോ മൂവിങ് ഉണ്ട്. പിന്നെ നമ്മുടെ അൽവാബ് സ്ട്രീറ്റ് ടുവേർഡ്സ് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ റയാൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലാണ് ട്രാഫിക് ഉള്ളത്. മെയിൻ ദോഹ സെൻട്രൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുഷ്രി ഭാഗത്തും ഒക്കെ തന്നെ സാധാരണ കാണുന്ന രീതിയിൽ സീറിങ്ങിലും അതുപോലെ തന്നെ ബീറിംഗ് റോഡിലും അതുപോലെ നമ്മുടെ ജീദ ഫ്ലൈ ഓവറിലൊക്കെ തന്നെ കുറച്ച് ട്രാഫിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോർണിഷ് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അൽബിദ പാർക്കിൻ്റെ ആ ഒരു മുൻവശത്തുള്ള ആ ഒരു റോഡിലാണ് കുറച്ച് സ്ലോ മൂവിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക്കുകൾ.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: You're listening to Radio Suno.
4: Radio Suno 91.7.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാണല്ലോ, നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നേരത്ത് നമുക്ക് ചായയുടെ കൂടെ എന്താണെന്ന് പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കടികളൊക്കെ പറയൂലേ, ഏതെങ്കിലുമൊക്കെ സ്നാക്ക് ഐറ്റംസ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ചെറുപ്പത്തിൽ ചിലപ്പോൾ കുറേയും കൂടി നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പുറത്തേക്കൊക്കെ അച്ഛൻ പോയിട്ട് വരുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരാണെങ്കിലും ശരി തന്നെ അവിടെ നിന്നുള്ളവർ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കാണെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോഴാണെങ്കിലും ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വരുമോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ആ ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഇവരുടെ പാർലി ജീൻ്റെ ബിസ്ക്കറ്റോ, അല്ലെങ്കിൽ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ 50-50 ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ബിസ്ക്കറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവത്തിന് ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഭയങ്കരമാണ് നമ്മുടെ ഒക്കെ ലൈഫിൽ. അതിപ്പോൾ കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസ്ക്കറ്റിൽ നിന്നൊന്ന് മാറി കുക്കീസ് ആയിട്ടുണ്ടാവും, അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ചായയും ബിസ്ക്കറ്റും. ആ വൈകുന്നേരം ഇങ്ങനെ ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിലുപരി വേറെ ഒരു സുഖമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാണ്ട്, നോട്ട് ദ പോയിൻറ്റ്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കണ്ട്, ഒന്നും വേണ്ട, വെറുതെ ചായയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുക, അതിലുപരി ഒരു നല്ല സുഖമുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങളിപ്പം ഈ ഉപ്പ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ 50-50 ഇങ്ങനത്തെയൊക്കെ ബിസ്ക്കറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കുഞ്ഞുനാളിലൊക്കെ കിട്ടിയിട്ടുണ്ടാവുക മോസ്റ്റ് പ്രോബബിലി കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നടുക്ക് കുറേ കുത്തു കുത്തു കുത്തു കുത്തു കുത്തു കുത്തു കാണാൻ പറ്റും ഹോള്. ഈ ഹോളുള്ള ബിസ്ക്കറ്റുകൾ കൂടുതലും ഈ ഉപ്പുള്ള ബിസ്ക്കറ്റുകളിലായിരിക്കും ഈ ഇത് കാണുക. ഈ ബ്രിട്ടാനിയയുടെ ഒക്കെ ഇതിനകത്തൊക്കെ ചില ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹോൾ ആക്ച്വലി എന്തിനാണ് ബിസ്ക്കറ്റിലെന്ന് അറിയോ? യു ഹാവ് എനി ഐഡിയ എന്തിനായിരിക്കും എന്നെന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക 5000-9170. അതിനോടൊപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇത് ബിസ്ക്കറ്റ് ആയിരിക്കും. എനിക്കൊന്ന് പാർലി ജി ഫാൻസ് കുറേ പേരുണ്ടാവും. പിന്നെ ഏതാണ്, എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് ബ്രിട്ടാനിയും പാർലി ജിയും പിന്നെ ഈ പറഞ്ഞ 50-50 ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ എനിക്കിപ്പോൾ ആക്ച്വലി ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് അവർക്ക് അത്ര താല്പര്യമില്ല എന്ന്. എന്നാലും എനിക്ക് ഈ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, ബട്ടർ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഐ ജസ്റ്റ് റിയലി ലവ് ഇറ്റ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കുഞ്ഞുനാളിൽ കഴിച്ചത് കൊണ്ടായിരിക്കാം ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്, അതൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ 5000-9170. ഈ ഹോൾസ് എന്തിനാണ്, അതിൻ്റെ പിന്നിലെ ആക്ച്വൽ റീസൺ എന്താന്നുള്ളത് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് മെസ്സേജ് അയക്കാൻ മറക്കണ്ട.

0: സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
1: പവേർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
3: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ബേടാ.
1: Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall, Abu Hamur.
2: ഗോൾഡ് റേറ്റ് ഇപ്പോൾ 24 കാരറ്റ് ഗോൾഡ് 501 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 437.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അപ്ഡേറ്റ് തന്നുകൊണ്ട് നേരെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അതായത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തെ ചില ബിസ്ക്കറ്റ് ഓർമ്മകൾ, ബിസ്ക്കറ്റിനെ കുറിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നൗഫലിൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നൗഫലിൻ്റെ ഫോണിൽ നിന്ന് അയച്ചിരിക്കുന്ന അബു ഫാത്തിമയാണ്. ഹലോ, കുട്ടിക്കാലത്തെ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് പ്രെയിൽസ് ക്രാക്ക് ജാക്ക് ആൻഡ് ബ്രിട്ടാനിയാസ് ലിറ്റിൽ ഹാർട്ട്. ഇതിലാദ്യം പറഞ്ഞ സംഭവം ഞാൻ എന്തോ കഴിക്കാത്ത പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതെന്തായിരുന്നു സംഭവം എന്ന് ഞാനിങ്ങനെ നോക്കുകയായിരുന്നേ. പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. ക്രാക്ക് ജാക്ക് കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ഷേപ്പിലുള്ള, നമ്മുടെ 50-50 സെയിം ഷേപ്പിലുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടാനിയ ലിറ്റിൽ ഹാർട്ട് പറഞ്ഞിട്ട് സെയിം ആൾ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിറ്റിൽ ഹാർട്ട്സ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ്. ലിറ്റിൽ ഹാർട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അവൈലബിളും ആണ്. എന്തായാലും ലിറ്റിൽ ഹാർട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ റിയാസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ബ്രിട്ടാനിയയുടെ തിൻ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. ശരിയാട്ടോ, ഇങ്ങനെ കുറേ ബിസ്ക്കറ്റുകൾ ഉണ്ടാവും. സോ ഓൾഡ് ബിസ്ക്കറ്റ് മെമ്മറീസ് ആണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റിൻ്റെ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ബിസ്ക്കറ്റുകൾ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ. ഞാൻ എന്തായാലും ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ഹോളുകൾ എന്തിനായിരിക്കും എന്നുള്ളൊരു കാര്യം. ബേസിക്കലി അത് ഈവൻലി ഈ പറഞ്ഞ പോലെ ബേക്ക് ആവാനും അതിനോടൊപ്പം ഇത് ക്രാക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കും.

0: ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെക്നിക്കാണ്, ഒരു ബേക്കിംഗ് ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ പറഞ്ഞ ബിസ്ക്കറ്റ്സിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഇനിയും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പ്രെയർ ബ്രേക്കിന് ശേഷം തിരിച്ച് വന്നിട്ട് ബാക്കി ബിസ്ക്കറ്റ്സ് ഒക്കെ പറയുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് മെസ്സേജ് അയക്കൂ.
1: പുണ്യവചനങ്ങളിലൂടെ നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
2: Powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അറിയാത്ത പല പല ബിസ്ക്കറ്റുകളും എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന്. വെൽക്കം ബാക്ക്. നമ്മളൊന്ന് ബിസ്ക്കറ്റ് ചായ വഴി ഒന്ന് അങ്ങനെ പോയി ചെറുതായിട്ട് ബിസ്ക്കറ്റുകളുള്ള ഓരോ ഹോൾസിന് പിന്നിലുള്ള കഥകളൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അതിനിടയിൽ ബ്രിട്ടാനിയ ടൈഗർ ബിസ്ക്കറ്റ് പറയുന്നു. അടുത്ത ആൾ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളതിൽ ബിസ്ക്കറ്റ് മറ്റേ എന്ന് പറയുമ്പോൾ ABCD ഒക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, ആ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. റൗണ്ട് ബിസ്ക്കറ്റ് അതാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ റൗണ്ടിൽ ഉപരി ആ ABCD തന്നെ എഴുതിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാവുമല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്നറിയില്ല, വെറുതെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പേരൊക്കെ നമ്മുടെ പേര് അഷ്ടമി എന്നൊക്കെ ആക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ എസും വൈയും ഒന്നും കിട്ടത്തില്ല, എന്നാലും തപ്പിപ്പിടിച്ചൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നൗഫൽ ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു ബിസ്ക്കറ്റ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ എന്തായാലും ഈ പറഞ്ഞ പോലെ പല പല ബിസ്ക്കറ്റുകൾ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ 90s കാലത്ത് early 90s ചില ബിസ്ക്കറ്റുകൾ ഇപ്പം ഇല്ലാത്ത ബിസ്ക്കറ്റുകൾ വരെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഹൈഡ് ആൻഡ് സീക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ന്യൂജൻ മെമ്മറീസിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അതിലും കുറച്ച് പുറകോട്ട് പോകേണ്ടി വരുമായിരിക്കും. അതിനിടയിൽ ടൈഗർ ക്രഞ്ച് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉപ്പ് ബിസ്ക്കറ്റ് ഒന്ന് ഓർത്തോളൂ. എനിക്കൊരു നമ്മുടെ ഒരു റെഡ് കളറിലെ കവറിൽ, കുഞ്ഞു കവറിൽ ഇവിടെ കിട്ടുന്ന ഒരു ഉപ്പ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു, ഷടാ ഞാൻ പേര് മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ഒരു നമ്മൾ ഈ ബിസ്ക്കറ്റ് കഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ വെതർ കണ്ടീഷൻസൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വകുപ്പും പറയുന്നത് തന്നെയാണ്. അപ്പം ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിരിക്കുന്നതിന് പകരം നല്ല ചൂടുവെള്ളമൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് സെറ്റായിക്കോ. കാരണം ഈ ഒരു ചെറിയൊരു ജലദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് നീണ്ട് നിൽക്കുന്നുണ്ട്, മാറുന്നില്ല. ഒരാഴ്ച രണ്ടാഴ്ച പിടിച്ചാലും മാറുന്നില്ല. അഥവാ ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ ചായയിൽ നല്ല രീതിയിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ശ്രേയാഘോഷാലപാടി നല്ലൊരു പാട്ടൊക്കെ കേട്ടിരിക്കും കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: This is Radio Suno
0: 91.7 FM,
3: Qatar's favorite radio station.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Joy Alukas 917 evenings presented by
2: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
5: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
1: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: ചില സമയത്ത് നല്ല രീതിയിൽ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഇതൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവില്ലേ? ചിലപ്പോൾ ഇപ്പം തോന്നുന്നുണ്ടാവില്ല. നേരെ തിരിച്ച് നമ്മളുടെ പേരൻസിൻ്റെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കാഴ്ചക്കുറവും ഓർമ്മക്കുറവൊക്കെ വരിക, ബിക്കോസ് ആ ഒരു ഏജിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന സമയത്ത് ഓക്കെ അവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ, അതായത് ഒരു അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസ് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ചലഞ്ചസൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പുതിയൊരു സംഭവം വരാനായിട്ട് പോവാണ്. ഇപ്പോൾ ഒരാൾ ഈ ഗുളിക കഴിക്കാനായിട്ട് മറന്നുപോയി എന്ന് വിചാരിച്ചോളൂ, ഓക്കെ അപ്പോൾ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക്, അപ്പോൾ അവരെ കുറച്ചും കൂടി അത് കാര്യങ്ങൾ അറിയിക്കാനും അറിയിക്കേണ്ടവരെ അറിയിക്കാനും അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനും ഒക്കെ ഈ പറഞ്ഞ സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊരു ഡിവൈസ് പോലെയാണ്. അപ്പോൾ ഇത് ഒരു സെക്യൂരിറ്റി ആൻഡ് സർവിലൻസ് എന്നുള്ള രീതിയിൽ ആദ്യം ഇതിനെ കണക്കാക്കാം. ഈ സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ, ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലാരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഡിറ്റക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിവൈസിൽ ഉണ്ടാവുന്നതായിരിക്കും. എന്തെങ്കിലും രീതിയിൽ ഒരു തനിയെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് അത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ആരാണോ അഡൽട്സ് അവർക്ക് ആരെയാണോ സേവ് ചെയ്തിട്ടുള്ളത് അവർക്ക് ആ ഒരു കറക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അലേർട്ട് മെസ്സേജ് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ എമർജൻസി മെസ്സേജസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ലൊക്കേഷനും ഒക്കെ തന്നെ ആ ഒരു നമ്പറിലേക്ക് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഴ്സണൽ ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇതിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ പുഷ് ബട്ടൺസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ കുഴപ്പമൊന്നും വരാനായിട്ടും പോകുന്നില്ല. നെക്കിലിടാം അല്ലെങ്കിൽ റിസ്റ്റിൽ കെട്ടാം, അങ്ങനത്തെ ഒരു കുഞ്ഞൊരു ഡിവൈസ് മാത്രമാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഹെൽത്ത് കെയറിലാണ് ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങൾക്കിപ്പം മെഡിസിൻസ് എടുക്കാനായിട്ട് റൈറ്റ് ടൈമിൽ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു അലേർട്ട് പോലെ തരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ടത്, എന്തെങ്കിലും കാര്യങ്ങൾ ബി പി ആണെങ്കിലും അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റേഴ്സ് ഒക്കെ തന്നെ കറക്റ്റായിട്ടൊന്ന് ഷുഗറും ഒക്കെ തന്നെ കറക്റ്റായി ഒന്ന് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസും കൂടിയായി മാറും. ഇനിയുണ്ട് കുറച്ചധികം ഈ പറഞ്ഞ പോലെ യൂസ്ഫുൾനെസ്, ആൻഡ് ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്നാലും അതിലേക്ക് കടക്കുന്നതായിരിക്കും കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
1: Hear this.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന
1: പ്രണയം.
0: ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
0: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
5: 917 evenings.

വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ചധികം ഈ പറഞ്ഞ പോലെ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു ടെക്നോളജി ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസുമായിട്ട് എത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ വൈസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസ് വൈസിലൊക്കെ ഉള്ള ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ മൊബിലിറ്റി ആൻഡ് സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ വാക്കിംഗ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി അതിൽ തന്നെ ഈ LED ഫ്ലാഷ് ലൈറ്റ് പോലെ അല്ലെങ്കിൽ സൈറൻ ബട്ടൺ പോലെ വൈബ്രേഷൻ അലാം പോലെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് ഫ്രണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം നടന്നു പോകുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതൊക്കെ ഒന്ന് അറിയാനും പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഡിവൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ GPS ഡിവൈസിലൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫാമിലിക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത് ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ അവർ എവിടെയാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ സ്ലിപ്പ് റെസിസ്റ്റൻസ് ബാർ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ്സിനും അതുപോലെ അത് ബാത്റൂംസിനും വേണ്ടിയിട്ടാണ്. ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ വീൽചെയർ വാക്കേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടും കുറച്ചും കൂടി സ്മാർട്ട് വേർഷൻ തന്നെയാണിത്. ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. യൂസേഴ്സ് വോയിസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ കമാൻഡുകൾ നമ്മളിപ്പോൾ ഈ അലക്സയോടും ഒക്കെ തന്നെ പറയുന്ന പോലെ നമുക്ക് പല കാര്യങ്ങളും ഇതിനോട് പറയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ സോ ഇറ്റ്സ് ലിറ്ററലി എന്താ പറയുക, കുറേയും കൂടി എളുപ്പമാക്കി തരികയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. പ്രത്യേകിച്ചും കുറച്ചുകൂടി പ്രായമായവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ആലോചിക്കുക, ഇപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ഒരു പ്രായം കുറച്ച് കൂടുന്ന സമയമാകുമ്പോഴത്തേക്കും ടെക്നോളജിയുടെ ഒരു വളർച്ച പോകുന്നത് കണ്ടിട്ട് എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. നമുക്ക് ഭയങ്കര കുറച്ചും കൂടി എളുപ്പമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മിക്കവാറും ടെക്നോളജി എത്തിപ്പി നമ്മുടെയൊക്കെ ജീവിതം എത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻ എ ബോത്ത് വേ, ലൈക്ക് പോസിറ്റീവ് വേ മാത്രം ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്കും കൂടി പോവാണ് കേട്ടോ. വിണ്ണൈ താണ്ടി വരുമായ സിനിമയിൽ നിന്നുള്ളൊരു പാട്ടിലേക്ക്.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. ഖത്തർ പറഞ്ഞിരിക്കുന്ന ഖത്തറിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെസലിനേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ സോറി ഡീസലൈനേഷൻ അത് തന്നെ. എന്താണെന്ന് അറിയില്ല, ചില സമയത്ത് ഇങ്ങനെയാണ് കുറേ നേരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡീസലൈനേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി ഹൗസ് ഹോൾഡിൽ തന്നെ ഹൈ ക്വാളിറ്റി മുനിസിപ്പൽ വാട്ടർ കിട്ടാനായിട്ട് അലോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ വാട്ടർ ലൈക്ക് ഒരു പോപ്പുലർ ചോയ്സ് ആണെങ്കിൽ പോലും, ഈ പറഞ്ഞ പോലെ പുതിയ സ്റ്റഡി, അതായത് ഖത്തർ എൻവയോൺമെൻറ്റ് ആൻഡ് എനർജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി എക്സാമിൻ ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഹൗസ് ഹോൾഡ് വാട്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഫിൽട്രേഷനും ഒക്കെ ചെയ്തിട്ട് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എൻവയോൺമെൻറ്റിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ബോട്ടിൽ വാട്ടറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ ഒരു റിസർച്ച് ചെയ്തതോട് കൂടി തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി വാട്ടർ ആണെന്നും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൂടി അങ്ങനെ ഉറപ്പ് തന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് തന്നെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വിവിയ ലൈക്ക് ടെലിങ് ഓഫീസിൽ പോലും നമുക്ക് ധൈര്യപൂർവ്വം വെള്ളം ഈ പറഞ്ഞ പോലെ തീർന്നു പോയാൽ പോലും എടുത്ത് കുടിക്കാമല്ലോ എന്നുള്ളൊരു കാര്യം, അത് എല്ലായിടത്തും ചിലപ്പോൾ കിട്ടില്ല. വി ആർ ഹാവിങ് ദാറ്റ് പ്രിവിലേജ്. അതിപ്പം വാട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു കൺട്രി നമുക്ക് ഏറ്റവും മാക്സിമം അതിഗംഭീരമായിട്ടുള്ള ക്വാളിറ്റിയിലാണ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നേരെ തീവണ്ടിയിലൊരു സോങ്ങിലേക്കും കൂടി പോകേണ്ട സമയമായിരിക്കാണ്. ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ശബ്ദം പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് ചൂട് വെള്ളം കുടിച്ചിട്ട് വേഗം വരാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
2: ആകാശമായവളെ.
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: Hi everyone, this is Bharat here.
7: You are listening to Radio Suno.
6: Radio Suno 91.7 KTKT.

0: ഓഫറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Suno Bollywood.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. Hi, I'm Dr. Salman.
4: എനിക്ക് അറിയാം എന്താ വരുമെന്ന്.
5: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു വെതർ അപ്ഡേറ്റിലേക്കും കൂടെ പോകുന്നത്. അഫ്കോഴ്സ് ഖത്തറിൽ ഈ പറഞ്ഞ പോലെ വെനസ്ഡേ, അതായത് നാളെ വെനസ്ഡേ ഏകദേശം 6 AM ഓൺവേർഡ്സ് നല്ല രീതിയിൽ ഹ്യൂമിഡ് ആയിരിക്കും. കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഹാസി ഫീലിലായിരിക്കും. കുറച്ച് ഫോഗ് ഓർ മിസ്റ്റി പോലെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷൻ മാറുന്നതിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിച്ചൊക്കെ ട്രാവൽ ചെയ്യുക. ആൻഡ് ഇന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ലേറ്റ് നൈറ്റ് പോയി മാച്ചൊക്കെ കണ്ട് എല്ലാവരും നല്ല ലേറ്റ് ആവും. ട്രാവൽ ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിച്ചൊക്കെ ട്രാവൽ ചെയ്യുക. ആൻഡ് ഇന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ലേറ്റ് നൈറ്റ് പോയി മാച്ചൊക്കെ കണ്ട് എല്ലാവരും നല്ല ലേറ്റ്

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
6: അനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
7: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാൽ മോനെ.
8: നമസ്കാരം, ഞാൻ നന്ദു.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ട്

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

സിറിഞ്ചും തെതസ്കോപ്പും മട്ടും പൊടിക്കെ തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മട്ടും ഒരുവിട തിരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.